നമസ്കാരം. കെ ആർ ടി കമ്മ്യൂണിറ്റി എന്റെ റേഡിയോ 91.2 പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 രാമായണ സന്ധ്യയിലേക്ക് സ്വാഗതം. രാമായണ സന്ധ്യയില് രാമായണ കഥ പറഞ്ഞ കൂടെയുള്ളത് ഞാൻ സ്വാതി ആചാര്യ. നമ്മൾ കഴിഞ്ഞ ദിവസം ശ്രീരാമൻ ഖരനെ വധിച്ചതും പിന്നീട് ശൂർപ്പണഖ തന്റെ സഹോദരൻ രാവണനെ കാണുവാൻ ലങ്കയിലെത്തുന്ന ഭാഗം വരെയാണ് കേട്ടത്. തുടർഭാഗമൊക്കെ നമുക്കിന്ന് കേൾക്കാം. അങ്ങനെ ലങ്കയിലെത്തിയ ശൂർപ്പണഖ രാവണനോട് സീതയുടെ സൗന്ദര്യത്തെ പറ്റി വർണ്ണിക്കുന്നുണ്ട്. എങ്ങനെയും സീതയെ സ്വന്തമാക്കണമെന്നായി പിന്നീട് രാവണന്റെ ആഗ്രഹം. മായ പൊന്മാനായി മാരുജനെ വേഷം കെട്ടിച്ചിട്ട് രാവണൻ പഞ്ചവടിയിലെത്തുകയാണ് പിന്നീട്. ആ സമയം ഈ മാനിനെ കണ്ട സീതാദേവി വിസ്മയപ്പെടുന്നു. രാമനും ലക്ഷ്മണനും മാരുജന്റെ മായാവേഷം തിരിച്ചറിഞ്ഞുവെങ്കിലും സീതാദേവിയുടെ മോഹം കാരണം രാമൻ ആ മാനിനെ പിന്തുടർന്നു. പിന്നീട് ആരണ്യത്തിൽ നിന്നും ദീനരോദനം കേട്ടതോടെ ലക്ഷ്മണൻ സീതയ്ക്ക് ചുറ്റും ലക്ഷ്മണരേഖ വരച്ചു, എന്നിട്ട് രാമനെ അന്വേഷിച്ചു പോകുന്നു. ഈ അവസരം മുതലാക്കി അവിടെ ഒരാൾ കാത്തു നിൽപ്പുണ്ട്, രാവണൻ. പിന്നീട് സീതയെ അപഹരിച്ച് രാവണൻ ലങ്കയിലേക്ക് യാത്രയായി. ഈ കഥാഭാഗത്തേക്ക് നമുക്കൊന്ന് കടക്കാം.
1: ഇവൾ അതീവ സുന്ദരി തന്നെ. ശൂർപ്പണഖ പറഞ്ഞതിനേക്കാളും എത്രയോ സുന്ദരിയാണ്. ഇവളെ ഞാൻ സ്വന്തമാക്കും. ലക്ഷ്മണൻ രേഖ വരച്ച് സംരക്ഷിച്ചിരിക്കുന്നു, അതുകൊണ്ട് തൽക്കാലം സന്യാസിയായി വേഷമിടാം.
2: ഈശ്വര, ഇരുവരെയും കാണുന്നില്ലല്ലോ. എന്തെങ്കിലും അപകടം പിണഞ്ഞു കാണുമോ? ആരോ ഇങ്ങോട്ട് നടന്നു വരുന്നല്ലോ.
1: ഭദ്രേ, ഞാനൊരു സന്യാസിയാണ്, ഭിക്ഷാന്തേഹി. എനിക്ക് ഭിക്ഷ തരൂ.
2: മഹർഷി, ആശ്രമത്തിലേക്ക് സ്വാഗതം. ഈ കായികനികൾ സ്വീകരിച്ചാലും.
1: സീതേ, ഇത് ഞാനാണ്, ദശമുഖ രാവണൻ, ലങ്കാധിപൻ. സ്വർഗത്തെക്കാൾ സുന്ദരമാണ് എന്റെ ലങ്ക. നമുക്ക് ഈ പുഷ്പക വിമാനത്തിൽ സന്തോഷമായി അങ്ങോട്ട് പോകാം.
3: രാമ, രാമ, ലക്ഷ്മണ, വിടനെ വിടൂ. രാക്ഷസനായ രാവണൻ എന്നെ തട്ടിക്കൊണ്ടുപോകുന്നു.
4: നിൽക്കൂ ദശഗ്രീവ, നിൽക്കൂ. നിനക്ക് ഇത്ര അഹങ്കാരമോ? ഞാനിതാ വരുന്നു. ജടായു,
1: ജടായു, എന്റെ മുഖം കുത്തിപ്പറിച്ചില്ലേ? ഇതാ ഈ ചന്ദ്രഹാസത്തിന്റെ വാൾമുന, നിന്റെ ചിറകരിയട്ടെ.
3: രാമ, രാമ, രാമ, അല്ലയോ രാമ, രാമ, രാമ. ലക്ഷ്മണ, ലക്ഷ്മണ, അനുജ, അല്ലയോ പ്രിയതമ, അല്ലയോ രാമ, അങ്ങ് എവിടെയാണ്, എവിടെയാണ്? അയ്യോ, ജടായുവിന്റെ ചിറകറ്റല്ലോ. ജടായു, പക്ഷശ്രേഷ്ഠ, ശ്രീരാമൻ കാണുന്നത് വരെ നീ ജീവിച്ചിരിക്കട്ടെ. സീതാപകരണത്തിന്റെ വൃത്താന്തം നീ അവരെ അറിയിക്കുമാറാകട്ടെ. ശ്രീരാമ.
0: സീത കേണപേക്ഷിച്ചു. രാവണൻ അട്ടഹസിച്ച് ചിരിച്ചു. ലങ്കയിലേക്ക് സീതയും കൂട്ടി രാവണൻ യാത്രയായി. രാമനെയും ലക്ഷ്മണനെയും വിളിച്ച് കേണ് പരവശയായ സീത ലങ്കയിലെത്തി. ലങ്കയിൽ അശോകവനത്തിൽ രാക്ഷസി രാക്ഷസന്മാരുടെ കാവലിൽ സീതയെ രാവണൻ തടവിലാക്കി. രാമായണ സന്ധ്യയിൽ രാമായണ കഥ പറഞ്ഞ് കൂടെയുണ്ടായിരുന്നത് ഞാൻ സ്വാതി ആചാര്യ. അടുത്ത ദിവസം രാമായണ കഥയുടെ കൂടുതൽ വിശേഷങ്ങളൊക്കെയായി നമുക്ക് കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-766-844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിൽ രണ്ടു മൂന്ന് തരം ആളുകളുണ്ട് സേവന മേഖലയിൽ. ഒരു തരം ആളുകൾ വലിയ പ്രഭാഷകരാണ്, പറഞ്ഞു പറഞ്ഞ് കരയിപ്പിക്കും. അവരുടെ വാക്കുകളുടെ മനോഹാരിതയും ആത്മാവുമൊക്കെ കേട്ടാൽ നമുക്ക് തോന്നും അവർ ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ജീവിക്കുന്നതുമെല്ലാം നന്മയ്ക്ക് വേണ്ടിയാണെന്ന്. പക്ഷേ സേവന മേഖലയുടെ ഒരു സ്ഥലങ്ങളിലും അവരെ കാണാറില്ല. അവർ കയ്യിൽ നിന്നൊന്നും മുടക്കാറില്ല. എന്നാൽ പ്രയാസപ്പെടുന്നവന്റെ ഒരു പ്രയാസം മറ്റൊരാളിനോട് പറയാറുമില്ല. കാരണം പറഞ്ഞാൽ അയാൾ ചോദിച്ചാലോ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തുകൂടെയെന്ന്. അപ്പൊ നമ്മുടെ പോക്കറ്റിൽ ഇരിക്കുന്ന കാശ് നഷ്ടപ്പെടില്ലേ? അതിനേക്കാൾ അവർക്കിഷ്ടം ഈ പറഞ്ഞതുപോലെ വാക്കുകൾ കൊണ്ട് വല്ലാതെ പ്രയോഗിച്ച് അതിന്റെ ഒരു ആത്മരതി നിർവൃതി എന്നൊക്കെ പറയാവുന്ന ഒരു വികാരം അനുഭവിക്കാനാണ്. രണ്ടാമതായി മറ്റൊരു വിഭാഗം ആളുകളുണ്ട്, കയ്യിൽ നിന്നൊന്നും ഇറക്കിയില്ലെങ്കിലും മറ്റു പല കഥകളും അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും. ഊണ് കൊടുത്തില്ലെങ്കിലും ഊട്ടുവര കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്ന നാടശൈലി ആയിക്കോട്ടെ, അതും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരു ശീലത്തിന്റെയും ചിന്തയുടെയും ഭാഗമാണെന്ന് വിശ്വസിക്കാം. എന്നാൽ മൂന്നാമതൊരു വിഭാഗം ആളുകൾ സ്വന്തം ജീവിതവും സാഹചര്യങ്ങളും നോക്കാതെ നേരം വെളുക്കുമ്പോൾ മുതൽ പാതിരാത്രി വരെ സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യർ. അവരോട് എനിക്ക് വിനീതമായി പറയാനുള്ള ഒരു കാര്യം, ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്, പക്ഷേ അവരവരുടെ പരിമിതികളും മറ്റുത്തരവാദിത്തങ്ങളെ സംബന്ധിച്ചും ഒരു ബോധ്യം ഉണ്ടാകുകയും ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുകയും ചെയ്യേണ്ടത് അയാൾക്കും അയാളുടെ സേവനം ആഗ്രഹിക്കുന്ന മറ്റു മനുഷ്യർക്കും ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ വകതിരിവില്ലാതെ ചിന്തിക്കാതെ സ്വയം ഇല്ലാതായി കളയരുത്, സ്വന്തം അസ്തിത്വം നഷ്ടപ്പെടുത്തി കളയരുത്. ഏത് സേവനങ്ങൾ ചെയ്യുമ്പോഴും ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും പാദം മണ്ണിൽ ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്ന ബലം ചവിട്ടുന്ന ഭാഗത്തിനുണ്ട് എന്ന് നമുക്ക് ബോധ്യമാകുന്ന പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഓർക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നത് വളരെ ഗുണകരമാണ്, ശുഭകരമാണ്. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

മാന്ത്രിക സ്പർശമില്ലാത്ത ഒരു ഹൃദയവുമില്ലല്ല. ആ പ്രണയത്തിൻ്റെ മധുരവും നോവും നമ്മളിലേക്ക് ഏറ്റവും മനോഹരമായി എത്തിച്ചത് തമിഴ് സിനിമാ ഗാനങ്ങളാണ്. ചിരിയും വിരഹവും പ്രണയത്തിൻ്റെ ഓരോ നിമിഷവും ഈണങ്ങളിലൂടെയും വരികളിലൂടെയും നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. പ്രണയത്തിന്റെ കൊച്ചു കൊച്ചു ഓർമ്മകളും വർത്തമാനങ്ങളുമായി ഇസൈ തെൻഡ്രൽ ആശയ ഐശ്വര്യ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 10 മണിക്ക് മറക്കാത്ത ട്യൂൺ ചെയ്യും ഇസൈ തെൻഡ്രൽ.

0: 47 ലക്ഷ്യമാക്കി സാമ്പത്തികമായി ശാക്തീകരിക്കപ്പെട്ടതും സാങ്കേതികമായി പ്രാപ്തവുമായ സ്വയം പര്യാപ്ത പഞ്ചായത്തുകൾ കെട്ടിപ്പടുക്കുന്നതിന്റെ പ്രധാന ചുവടുവെപ്പാണ് പദ്ധതികളെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് പറഞ്ഞു. ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെയും സുസ്ഥിര വരുമാന സ്രോതസ്സുകളിലൂടെയും പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുന്നത് ഗ്രാമീണ ഭരണവും വികസനവും കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് മന്ത്രി വ്യക്തമാക്കി. തദ്ദേശീയ സ്വത്തുക്കളും അവസരങ്ങളും തിരിച്ചറിഞ്ഞ് അവയെ വരുമാനദായക പദ്ധതികളാക്കി മാറ്റാൻ ആത്മനിർഭർ പഞ്ചായത്ത് പ്രോഗ്രാം സഹായിക്കും. നികുതി പിരിവ്, പണമടയ്ക്കൽ, പഞ്ചായത്ത് വരുമാനത്തിന്റെ നിരീക്ഷണം എന്നിവ കൂടുതൽ സുതാര്യവും തടസ്സരഹിതവുമാക്കാൻ സമർത്ഥ് പോർട്ടൽ സൌകര്യമൊരുക്കും. ചടങ്ങിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾക്ക് മാതൃകാ സ്വയം വരുമാന സ്രോതസ് ചട്ടങ്ങളും മന്ത്രി പ്രകാശനം ചെയ്തു.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്കൈറൂട്ട് എയ്റോസ്പേസിലെ പവൻ ചന്ദന, നാഗഭരത് ഝാക്ക എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. വിക്രം ഒന്നിന്റെ വിജയം ഉൾപ്പെടെ വിഷയങ്ങൾ ചർച്ചയിൽ ഇടം പിടിച്ചതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഇരുവരുടെയും ഊർജ്ജസ്വലതയും ലക്ഷ്യബോധവും ശുഭാപ്തി വിശ്വാസവും രാജ്യത്തെ സ്വകാര്യ ബഹിരാകാശ മേഖലയുടെ സജീവമായ ചൈതന്യത്തെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.

0: രാജ്യത്തെ കളിപ്പാട്ട വ്യവസായത്തെ ആഗോള ശൃംഖലയുമായി ബന്ധിപ്പിക്കുക, ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുക, ബിസിനസ് സുഗമമാക്കുക എന്നിവയ്ക്ക് ടാക്സ് ഫോഴ്സ് ഊന്നൽ നൽകും. ഇന്ത്യൻ കളിപ്പാട്ട വ്യവസായത്തിന്റെ വളർച്ച വികസിത് ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് പുരോഗതിയുടെ തെളിവാണെന്നും മന്ത്രി പറഞ്ഞു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ബെയ്ജിംഗിൽ ചൈനീസ് വിദേശകാര്യ ഉപമന്ത്രി ഹുവ ചിങ് യുങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി ബന്ധങ്ങളുടെ സമഗ്രമായ വശങ്ങൾ ഇരുവരും അവലോകനം ചെയ്തു. ഇന്ത്യ ചൈന അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും ശാന്തതയും നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം ഉദ്യോഗസ്ഥർ അംഗീകരിച്ചതായി ചൈനയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. കൂടിക്കാഴ്ചയിൽ ചൈനയിലെ ഇന്ത്യൻ അംബാസഡർ വിക്രം ദുരൈസ്വാമിയും പങ്കെടുത്തു. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റ് ഹർജികളും കോടതി പരിഗണിക്കും. എൻഡിഎ പ്രതിവാര തന്ത്ര രൂപീകരണ യോഗമായ മംഗൾ മിലൻ രാവിലെ പാർലമെന്റ് മന്ദിരത്തിൽ ചേരും. സഖ്യത്തിന്റെ സമ്പൂർണ്ണ ഐക്യം പ്രകടമാക്കുക എന്ന ലക്ഷ്യത്തോടെ പാർലമെന്റ് സമ്മേളന കാലയളവിൽ ചൊവ്വാഴ്ചകളിലാണ് പതിവായി മംഗൾ ചേരാറുള്ളത്. ഇമാസം 21-നായിരുന്നു അവസാനമായി യോഗം ചേർന്നത്. ലഹരി മാഫിയയുമായി ചർച്ചയ്ക്കില്ലെന്നും മാഫിയയുടെ ഉന്മൂലനമാണ് ലക്ഷ്യമെന്നും മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കാസർകോട് ജില്ലാ പോലീസ് സംഘടിപ്പിച്ച ഓപ്പറേഷൻ തൂഫാൻ ജാഗ്രൻ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാന അതിർത്തികളിൽ തൂഫാൻ സേനയെ വിന്യസിച്ചിട്ടുണ്ടെന്നും ലഹരി മാഫിയയിൽ പ്രവർത്തിക്കുന്നവരെ കാപ്പ ചുമത്തുമെന്നും സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ലഹരിവിരുദ്ധ കർമ്മപദ്ധതിയായ മയങ്ങില്ല കേരളത്തിന്റെ ഭാഗമായ ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ തിരുവനന്തപുരം എക്സൈസ് കമ്മീഷണറേറ്റിൽ മന്ത്രി എം ലിജു വിതരണം ചെയ്തു. 14 ജില്ലകളിലെയും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാർക്കാണ് കിറ്റുകൾ വിതരണം ചെയ്യുക. 4 പ്രത്യേകതരം കിറ്റുകളാണ് ഇന്ന് കൈമാറുക. ആദ്യത്തേത് പിടിച്ചെടുക്കുന്ന നിരോധിത വസ്തുക്കളിൽ വിവിധ മയക്കുമരുന്നുകളുടെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കെറ്റാമിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നതിനായി പ്രത്യേകമായി വികസിപ്പിച്ചതാണ് രണ്ടാമത്തെ കിറ്റ്. 3 മയക്കുമരുന്നുകളുടെ അനധികൃത നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന പ്രീ കൾസർ രാസവസ്തുക്കളുടെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനാണ്. ഇതോടൊപ്പം ഉമിനീർ അധിഷ്ഠിതമായ 18-1 മൾട്ടി ഡ്രഗ് റാപ്പിഡ് ടെസ്റ്റ് കിറ്റും ലഭ്യമാക്കിയിട്ടുണ്ട്. ഈ വർഷത്തെ ഓണം ട്രേഡ് ഫെയറുകൾ അടുത്തമാസം 8-ന് തുടങ്ങുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളത്ത് ഫെയറുകൾ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ AAY ഗുണഭോക്താക്കൾക്ക് സൌജന്യ ഓണക്കിറ്റ് വിതരണം അടുത്തമാസം 10-ന് ആരംഭിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി രജു കൂലിയക്കോട്.
1: ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെയും സപ്ലൈകോയുടെയും ഓണക്കാല മുന്നൊരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. ഇതിനായി 165,932 മെട്രിക് ടൺ അരിയും 24,506 മെട്രിക് ടൺ ഗോതമ്പും വിപണിയിൽ എത്തിക്കും. ഓണം പ്രമാണിച്ച് മുൻഗണനേതര വിഭാഗത്തിന് പ്രത്യേക അരി വിതരണം അടുത്ത മാസം ആരംഭിക്കും. നീലക്കാർഡുകാർക്ക് 3 കിലോ അരി 10.90 രൂപ നിരക്കിലും 2 കിലോ ഗോതമ്പ് 8.70 രൂപ നിരക്കിലും നൽകും. AAY കാർഡുകാർക്കായുള്ള സൌജന്യ ഓണക്കിറ്റ് വിതരണം ഉത്രാടം ദിനമായ ഓഗസ്റ്റ് 25-നകം പൂർത്തിയാക്കും. 16 ഇനങ്ങൾ അടങ്ങിയതാണ് സൌജന്യ കിറ്റ്. സൌജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്യുന്നതിനായി 53 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ഈ വർഷം 3 ജില്ലകളിൽ ഓണം മെഗാ ട്രേഡ് ഫെയറുകളും 11 ജില്ലകളിൽ ഓണം ജില്ലാ ഫെയറുകളും 126 നിയമസഭാ മണ്ഡലങ്ങളിൽ ഓണം മാർക്കറ്റുകളും സംഘടിപ്പിക്കുമെന്നും മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വെള്ളിയാഴ്ച വരെ സംസ്ഥാനത്തിന്റെ വടക്കൻ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. നാളെയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഗ്ലാസ്കോയിൽ കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ ഷോട്ട്പുട്ട് F57 വിഭാഗത്തിൽ ഇന്ത്യയുടെ ഷർമിള ധങ്കറിന് സ്വർണം. കാലുകൾക്ക് വൈകല്യമോ കുറവുകളോ ഉള്ളവരോ പേശീബലം കുറഞ്ഞവരോ പങ്കെടുക്കുന്ന വിഭാഗമാണ് F57. 9.81 മീറ്റർ എന്ന സീസണിലെ മികച്ച പ്രകടനത്തോടെ പാരാ അത്ലറ്റിക്സിൽ കോമൺവെൽത്ത് ഗെയിംസ് സ്വർണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന ചരിത്ര നേട്ടവും ഷർമിള സ്വന്തമാക്കി. ഇതേ ഇനത്തിൽ ശിൽപ കെ ശൈലിക്ക് വെങ്കലം ലഭിച്ചു. പുരുഷന്മാരുടെ 79 കിലോ ഭാരോദ്വഹനത്തിൽ വല്ലൂരി അജയ് ബാബു വെള്ളി മെഡൽ നേടി. ഇതോടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 10 ആയി. 2 സ്വർണം, 5 വെള്ളി, 3 വെങ്കലം എന്നിങ്ങനെയാണ് മെഡൽ നില. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം വികസിപ്പിച്ച ഷാർക്ക് അവെയർ മൊബൈൽ ആപ്പും ഇന്ററാക്റ്റീവ് ഇ ലേണിംഗ് മൊഡ്യൂളും മന്ത്രി VE അബ്ദുൾ ഗഫൂർ എറണാകുളത്ത് പ്രകാശനം ചെയ്തു.

0: തീരത്തിഗയിലെ സ്രാവ് തിരണ്ടി മത്സ്യ ഇനങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനാണ് മൊബൈൽ ആപ്പും ഇന്ററാക്ടീവ് ഇ ലേണിംഗ് മൊഡ്യൂളും പുറത്തിറക്കിയത്. പ്രധാനമന്ത്രിയെ സമൂഹമാധ്യമങ്ങളിലൂടെ അവഹേളിച്ച സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാമോർച്ച സംസ്ഥാന പ്രസിഡന്റ് നവ്യ ഹരിദാസ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. മഹിളാമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീജ ശ്രീനായർ, ജില്ലാ ജനറൽ സെക്രട്ടറി ഉഷാപ്രകാശ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. വിദ്യാർത്ഥികൾക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സുരക്ഷിതവും സമയബന്ധിതവുമായ സഹായം ലഭ്യമാക്കുന്നതിന് സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ പ്രത്യേക പോക്കറ്റ് കാർഡ് പുറത്തിറക്കി. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
1: ഏത് അടിയന്തര സാഹചര്യത്തിലും സഹായം തേടാനാവശ്യമായ വിവരങ്ങൾ എപ്പോഴും കൈവശം സൂക്ഷിക്കാൻ കഴിയുന്ന വിധത്തിലാണ് പോക്കറ്റ് കാർഡ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സ്നേഹിത സേവനങ്ങൾ, സ്ത്രീ ശിശു സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രധാന ഹെൽപ്പ് ലൈൻ നമ്പറുകൾ, മറ്റത്യാവശ്യ എമർജൻസി കോൺടാക്ട് നമ്പറുകൾ എന്നിവ പോക്കറ്റ് കാർഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാതല പ്രകാശനം സിറ്റി പോലീസ് കമ്മീഷണർ ബി വി വിജയഭാരതി റെഡ്ഡി നിർവഹിച്ചു. സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ സേവനങ്ങൾ കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിനും ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്.
0: കൊല്ലം കുണ്ടറയിൽ കഴിഞ്ഞ മാസം 16 പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവ് കഴിഞ്ഞ ദിവസം മരിച്ച സംഭവത്തിൽ കുടുംബം ഉന്നയിച്ച പരാതികൾ ഗൌരവത്തോടെ പരിശോധിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. സിയാദിന്റെ വീട്ടിലെത്തി കുടുംബങ്ങളെ കണ്ട ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കഴിഞ്ഞ ദിവസം മലപ്പുറം കുറ്റിപ്പുറത്തുണ്ടായ ബസ് അപകടത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്താൻ വിശദ പരിശോധന തുടങ്ങി. മലപ്പുറം ആർടിഒ യൂസഫ്, താനൂർ ഡിവൈഎസ്പി സുനിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ചു. പഞ്ചായത്തിന്റെ ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ നിർണായകമാണെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ബെയ്ജിംഗിൽ ചൈനീസ് വിദേശകാര്യ ഉപമന്ത്രി ഹുവായ് ചിങ്യുവുമായി കൂടിക്കാഴ്ച നടത്തി. ലഹരി മാഫിയയുടെ ഉന്മൂലനമാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ ഷോട്ട്പുട്ട് F57 വിഭാഗത്തിൽ ഇന്ത്യയുടെ ഷർമിള ധങ്കറിന് സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
2: നന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: ഭവാനി മോന്തയം വീർപ്പിച്ചോണ്ട് പോന്നു ചേട്ടാ.
1: താൻ പറഞ്ഞത് സ്വല്പം കടുപ്പം കൂടിപ്പോയി.
0: പിന്നെ പറയാതിരിക്കുന്ന എങ്ങനെയാ? ഈ നാട്ടിൽ ആർക്കെല്ലാം വൈറൽ പനി വന്നു? അവിടെ ഭർത്താവിന് മാത്രം വന്നത് അയലത്തുകാരൻ രാമേന്ദ്രൻ ക്ഷുദ്രം ചെയ്തിട്ടാന്ന് പറഞ്ഞ പിന്നെ ദേഷ്യം വരുത്തില്ലയോ?
1: പണ്ടേ ഭവാനി അങ്ങനെ. അവിടെ വീട്ടിലെ കുഞ്ഞിനസുഖം വന്നാലും ആടിന് സുഖമില്ലാതെ വന്നാലും അവള് മരുന്ന് മേടിക്കുന്നതിന് വരും ചരട് ജപിച്ച് കെട്ടത്തേ ഉള്ളൂ.
0: ഇങ്ങനെയൊക്കെ ചെന്ന് പറയുമ്പോ ചരട് ജപിച്ച് കെട്ടാനിരിക്കുന്നവനെ വേണോ ആദ്യം അടിക്കാന്? ചരട് ജപിച്ചു കൊടുക്കുന്ന സുന്ദരേശന്റെ കൈ ഒടിഞ്ഞായിരുന്നല്ലോ. പ്ലാസ്റ്റർ ഇടുന്നതിന് പകരം ചരട് ജപിച്ച് കെട്ടാഞ്ഞെന്താ?
1: ഓരോ തരം അന്ധവിശ്വാസം.
0: അങ്ങനെയാണെങ്കിൽ ഏക്കർ കണക്കിന് വസ്തുക്കളുള്ള ഓമയൂരിലെ ഗോപാലകൃഷ്ണൻ തെണ്ടി കുത്തുവാള എടുക്കാൻ മന്ത്രം ജപിച്ചു തരുവോ?
1: ഇങ്ങനൊന്നും ഭവാനിയോട് പറഞ്ഞാൽ അവക്ക് മനസ്സിലാവത്തില്ല. അവൾ തൊഴിലുറപ്പിന് പോയി കിട്ടുന്ന കാശിന്റെ ബഹുഭൂരിഭാവവും ജോലിച്ചേർക്കും തിരുമേനിമാർക്കും കൊടുക്കും.
0: അവിടെ ഭർത്താവ് ഒരു ഞഞ്ഞാമുഞ്ഞായ. നാട്ടിലുള്ള ആണുങ്ങൾ ആയിരുന്നെങ്കിലേ ഒറ്റ തവണയെ ചരടും ജപിച്ചോണ്ട് ചെല്ലത്തുള്ളായിരുന്നു.
1: നമ്മുടെ ചക്കിന്റെ അയ്യത്തെ മനോഹരന്റെ കുടിനിർത്താനെ അവന്റെ ഭാര്യ കുറെ ചരട് ജപിച്ചു കൊടുത്തതാ. ചരട് ജപിച്ചു കെട്ടിയ ദിവസം തന്നെ അവൻ എന്നും അടിക്കുന്നതിനേക്കാൾ കൂടുതൽ അടിച്ചിട്ട് ചരട് അങ്ങ് കൂട്ടിച്ചു കളഞ്ഞു.
0: അക്കണക്കിന് നമ്മുടെ താലിത്തറയിലെ വിനോദിന്റെ ഭാര്യ ഡീസന്റ് ഒരു ചരട് ജപിക്കാനും പോകത്തില്ല, ഒരു ജോത്സ്യനെ കാണാനും പോകത്തില്ല.
1: ഇനി വേറൊരു രസം നടക്കും. താൻ ഭവാനിയോട് ചൂടായി സംസാരിച്ച കാര്യം ഈ വാർഡ് മുഴുവൻ നടന്നു പറയും. അവള്
0: പറയട്ടെ, മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞിട്ട് നടക്കട്ടെ. ഞാൻ ഒരു വാർഡിലും പഞ്ചായത്ത് ഇലക്ഷൻ നിൽക്കാൻ ഉദ്ദേശവും ഇല്ല, നിൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് പിടിക്കാനും പോകുന്നില്ല.
1: ഞാനതല്ല ആലോചിക്കുന്നത്. ഈ ഭവാനിയുടെ തൊട്ടയിലത്ത് താമസിക്കുന്ന ജോർജ് കുട്ടി അച്ചായന് ഡെങ്കിപ്പനി വന്നായിരുന്നല്ലോ. അവിടെ ചെന്ന് ഭവാനി എന്താ ചരടിന്റെ കാര്യം പറയാഞ്ഞത്?
0: വിവരമറിയും, ശോശാമ ഭവാനിയെ നിർത്തിപ്പൊരിക്കും.
2: ഒരു ചായതാ.
0: എടാ ശശി, നിങ്ങളുടെ ഏരിയ വന്ന് വന്നങ്ങ് അലമ്പായല്ലോടാ.
2: ഞങ്ങളാരും ഒരു അലമ്പനും പോയിട്ടില്ല മാവി.
1: എന്നാലും എന്തേലും ഒക്കെ ഒരു പ്രശ്നം വന്നാലേ അത് നാട്ടുകാരുടെ ചെവിയിൽ എത്തുന്നതിന് മുമ്പേ പ്രശ്നം ഒന്ന് പരിഹരിക്കണ്ടായോ?
2: നാട്ടുകാര് പറഞ്ഞ അമ്മാവാ ഞാൻ പോലും പറഞ്ഞത്.
0: അല്ല, ഈ നാട്ടുകാര് പറഞ്ഞു പരത്തുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ?
2: ഒരു കാര്യവും ഇല്ല.
1: എടോ, തന്നോടെ ഞാനത് പറഞ്ഞില്ലയോ? അന്നേരം താനെന്തോ പറഞ്ഞത്?
0: അത് പിന്നെ എല്ലാരും പറഞ്ഞപ്പോ ഞാനും അതങ്ങ് വിശ്വസിച്ചു പോയി.
2: അമ്മാവി, ചെറുനാട്ട സുരേഷിന്റെ മോള് ഒരു പാവം പെങ്കൊച്ച. ആ കൊച്ചു കോളേജിൽ പോകുമ്പോ നമ്മുടെ ഉപ്പിന്റെ അയ്യത്തെ വേണുവിന്റെ മോൻ സ്ഥിരമായിട്ട് അതിനെ ശല്യപ്പെടുത്തായിരുന്നു.
0: ആ കൊച്ചിന്റെ വായിക്കകത്ത് നാക്കില്ലായിരുന്നോ? നല്ല നാല് വർത്തമാനം ആദ്യം ദിവസം തന്നെ പറഞ്ഞിരുന്നെങ്കിൽ അപ്പോഴേ പ്രശ്നം തീർന്നേനെ.
1: എടാ, ഈ കൊച്ച് അവസാനം അതിന്റെ തള്ളയോട് എന്ത് പറഞ്ഞു കാണും?
0: പറയണമല്ലോ.
2: ആ പറഞ്ഞതാ പ്രശ്നമായത്. തള്ള സുരേഷിനോടും പറഞ്ഞു.
0: എന്നിട്ട് സുരേഷ് ചോദിക്കാൻ ചെന്നോ?
2: പോയില്ല, നേരെ പോയി വേണുവിനെ കണ്ട് സംസാരിച്ച് അത് ഒതുക്കാവായിരുന്നു. പക്ഷെ സുരേഷ് ഇക്കാര്യം മനസ്സിൽ വെച്ചോണ്ടിരുന്നു.
1: ശല്യപ്പെടുത്തുന്ന ചെറുക്കനെ വടിയിൽ തടഞ്ഞു നിർത്തി സൗകര്യം പോലെ ചോദിക്കാമെന്ന് വിചാരിച്ചു കാണും.
2: അങ്ങനെ ചെയ്തില്ല. കഴിഞ്ഞ ആഴ്ചയെ സുരേഷും മുട്ടിന്റെ അയ്യത്തെ ദാമോദരനും മൈക്കാടിനും പോകുന്ന രവീന്ദ്രനും കൂടിയെ ബാറി കയറി.
0: ഫസ്റ്റ് തങ്കപ്പെട്ട രണ്ടു പേരാ സുരേഷിന്റെ കൂടെ പോയത്.
2: രണ്ടെണ്ണം അകത്ത് ചെന്നപ്പോ സകല കാര്യവും സുരേഷ് അവരോട് അങ്ങ് പറഞ്ഞു.
1: എന്തൊരു വിട്ടിയായി സുരേഷ്.
2: ഏതായാലും ദാമോദരൻ ചേട്ടൻ രാത്രി വന്ന് പുള്ളിയുടെ ഭാര്യയോട് പറഞ്ഞു.
0: ചെല്ലമ്മ അപ്പൊ തന്നെ 100,000 പേർക്ക് ന്യൂസ് എത്തിച്ചു കാണും.
2: രവീന്ദ്രൻ അവന്റെ ഭാര്യയോടും പറഞ്ഞു. അവള് തയ്യൽ പഠിക്കാൻ പോകുന്ന സ്ഥലത്ത് എന്ത് വിതരണം അങ്ങ് നടത്തി.
0: പക്ഷെ അവര് പറഞ്ഞ് ശല്യപ്പെടുത്തിയെന്നല്ലയോ?
2: ഒരു പക്ഷെ പറഞ്ഞത് അങ്ങനെ ആയിരിക്കും. പക്ഷെ നാട്ടുകാര് പലരും പറഞ്ഞു പറഞ്ഞ് ആ പെണ്ണും വേണുവിന്റെ മോനും തമ്മിൽ അടുപ്പമായിരുന്നെന്നും പ്രണയം തെറ്റിയപ്പോ ചെറുക്കൻ വഴി തടഞ്ഞു നിർത്തി ശല്യപ്പെടുത്തിയെന്നുമാ.
1: വളരെ ലളിതമായി പരിഹരിക്കേണ്ട ഒരു കാര്യം വെറുതെ വഷളാക്കി.
0: രഹസ്യമായി ഒതുക്കേണ്ട സ്ഥലം ചർച്ച ചെയ്ത സ്ഥലവേദാ ബാറ്. വെള്ള ഉള്ളിൽ ചെന്നു കഴിഞ്ഞപ്പോ അകത്ത് കിടന്ന രഹസ്യമെല്ലാം വെളിച്ചാടി. എല്ലാ കാര്യവും എല്ലാവരോടും പറയരുത്. ഒളിപ്പിക്കേണ്ടത് ഒളിപ്പിക്കുക തന്നെ വേണം. ഗോപ്യമായി വെക്കേണ്ടത് പുറത്തുവിട്ടാൽ പുറലോകം അറിയും, മനം കെടും.
3: നെല്ലും പതിരും തയ്യാറാക്കി അവതരിപ്പിച്ചത് വടക്കുംതല ശ്രീകുമാർ. ശബ്ദം നൽകിയവർ വടക്കുംതല ശ്രീകുമാർ, താമരക്കുളം മണി, വിദ്യാസാഗർ.

0: ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഇത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പം നമ്മൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ജൂലൈ 28. ഇനി ഒരു 3 ദിവസം കൂടെ ഉള്ളു കേട്ടോ, ഈ മാസം ഇങ്ങനെ കഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട്, ഓഗസ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ വർഷത്തെ 8-ാമത്തെ മാസമാണ്. 7 മാസം ദാ പറയുന്നത് പോലെ ദാണ്ട പോയിട്ടുണ്ട്. അത് എപ്പോഴും ഇങ്ങനെ ഓർമ്മിപ്പിക്കാനുള്ള കാര്യമെന്ന് പറയുന്നത് സമയം വളരെ വേഗത്തിലാണ്, ദിവസങ്ങൾ അതിനപ്പുറം വേഗത്തിലാണ് വേണമെങ്കിൽ എന്ന് നമുക്ക് പറയാം, ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തോളൂ എന്ന് തന്നെയാണ് കേട്ടോ. എന്തെങ്കിലും പ്ലാനിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നടത്തിക്കോളൂ എന്നാണ്. കാര്യം സമയവും ദിവസങ്ങളും ഒന്നും ആർക്ക് വേണ്ടിയിട്ടും കാത്തു നിൽക്കില്ല എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് എപ്പോഴും എപ്പോഴും എപ്പോഴും എപ്പോഴും തരുന്നുണ്ട്. കാരണം അത്ര വേഗത്തിലാണ് സമയങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ നഷ്ടപ്പെട്ട സമയങ്ങളൊന്നും നമുക്ക് തിരികെ കിട്ടാത്തൊരു കാര്യം കൂടിയാണ് കേട്ടോ. അപ്പം അത് എപ്പോഴും ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നത് കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങളെ എപ്പോഴും ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നത്. തിരികെ വരാം നമുക്കൊരു ജൂലൈ 28 ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വേൾഡ് കൺസർവേഷൻ ഡേ ആണ്. അതായത് പരിസ്ഥിതിയെ നമ്മൾ എങ്ങനെ സംരക്ഷിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു ദിവസം കൂടിയാണ് ഇന്ന്. കാരണം ഇതൊരു സ്പെഷ്യൽ ഡേ മാത്രമല്ല, ഇതൊരു മറിച്ച് നമുക്ക് ഒരുപാട് ചിന്തകൾ തരുന്ന ഒരു ദിവസം കൂടിയാണ്. നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി പതുക്കെ പതുക്കെ പതുക്കെ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ അസമിൽ ഫ്ലഡ് നടക്കുന്നു, വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, ഒരുപാട് നാശനഷ്ടങ്ങൾ വിതയ്ക്കുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് നമ്മൾ പരിസ്ഥിതിയെ സംരക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ഒരുപാട് ഒരുപാട് തിക്ത അനുഭവങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു ചൂട്, മഴയുടെ മാറ്റം, ഫ്ലഡ് അല്ലെങ്കിൽ വരൾച്ച, ഇതൊന്നും സിനിമയല്ല കേട്ടോ. ഇതൊക്കെ വളരെ റിയലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കേരളം പോലെ ഒരു വലിയൊരു പച്ചപ്പ് നിറഞ്ഞ ഈ ഒരു സംസ്ഥാനത്ത് പോലും ഇന്ന് പ്ലാസ്റ്റിക് വേസ്റ്റ് ആയിക്കോട്ടെ, വെള്ളപ്പൊക്കം ആയിക്കോട്ടെ, ചൂടായിക്കോട്ടെ, ഇതൊക്കെ നേരിടുന്ന നമ്മൾ ഇതൊക്കെ ഇവയെല്ലാം നമ്മൾ നേരിടുന്നുണ്ടെങ്കിൽ നമ്മൾ സീരിയസ് ആകേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ ഇവിടെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഭൂമി നശിക്കുന്നത് വലിയ ഫാക്ടറീസ് കൊണ്ടോ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് കൊണ്ടോ മാത്രമൊന്നുമല്ല കേട്ടോ. നമ്മളൊക്കെ ചേർന്നാണ്, ചെറിയ കാര്യങ്ങൾ നമ്മൾ പോലും അറിയാതെ ചേർന്നുള്ള ചെറിയ കാര്യങ്ങളിൽ നിന്നൊക്കെ തന്നെയാണ് ഇതുണ്ടാവുന്നത്. ഒരു പ്ലാസ്റ്റിക് കവർ, അല്ലെങ്കിൽ നമ്മൾ വേസ്റ്റ് ആക്കിയ ഫുഡ്, അല്ലെങ്കിൽ നമ്മൾ ക്ലോസ് ചെയ്യാതിരിക്കുന്ന ടാപ്പ്, ഇതൊക്കെ ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. അതൊക്കെ നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ബോഡി ഫിറ്റാക്കാൻ നമ്മൾ ജിമ്മിൽ പോകുന്നുണ്ട്, പക്ഷെ നമ്മളുടെ ഭൂമിയെ ഫിറ്റാക്കാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അതൊക്കെ ഒരു ചോദ്യം തന്നെയാണ്. ഒരു കുഞ്ഞ് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ജനിച്ചു വീഴുന്നൊരു കുഞ്ഞ് അല്ലെങ്കിൽ വളരെ ഒരു പ്രായം കുറഞ്ഞ കുഞ്ഞ് നമ്മളോട് ചോദിക്കുകയാണ്, നമുക്ക് ശ്വസിക്കാനുള്ള വായു എവിടെ, അല്ലെങ്കിൽ നല്ല വെള്ളം എവിടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നാളെ ഒരു പക്ഷെ ചോദിച്ചാൽ നമ്മൾ എന്താണ് ഇതിനൊരു മറുപടി നൽകാൻ പോകുന്നത്? നമ്മളുടെ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് കരുതി വെക്കുന്നത്? ഒരു മനോഹരമായിട്ടുള്ളൊരു ഭൂമിയാണോ അല്ലെങ്കിൽ ഒരു നശിച്ചു പോയൊരു ഭൂമിയാണോ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുക? ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പം വളരെ അധികം ശ്രദ്ധയോട് കൂടിയിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ആദ്യത്തെ പാസഞ്ചർ ആരാണ് നോക്കാം. നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കുട്ടി,
0: പറഞ്ഞോളൂ.
1: പരിസ്ഥിതിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് പറയാം, പക്ഷെ ഇതിനകത്ത് ഒത്തിരി നമുക്ക് കിട്ടിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല. പരിസ്ഥിതി, പ്രകൃതി, ഭൂമി, മനുഷ്യനായി ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ ദൈവം നമുക്ക് വരദാനമായി തന്നെയാണ് പ്രകൃതി, ഭൂമി, ഇതിലുള്ള എല്ലാം നമുക്ക് ആസ്വദിക്കാം. എല്ലാം ചെയ്യാനുള്ള സംവിധാനം ഈ പ്രകൃതിയിലും ഭൂമിയിലും ഉണ്ട്. നമ്മുടെ എത്ര മനോഹരമായിട്ടാണ് ഭൂമിയും പ്രകൃതിയൊക്കെ തമ്മിലെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ അത് ഒരു ആൾക്കാർ അതിനെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നു. ഒരു കുറെ 100-ൽ 1% ഒന്നും 5% എടുത്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാം മലിനീകരണങ്ങൾ, അതായത് പ്രകൃതിയും ഭൂമിയും ഏത് രീതിയിൽ അതിനെ വിഷമിപ്പിക്കാം, ഏത് രീതിയിൽ നോദിക്കാം, ആ രീതിയിൽ നമ്മൾ അതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മള് മരങ്ങളായാലും ഇപ്പൊ ഈ കോവിഡ് സമയത്ത് ഒരുപാട് പേര് ചെടികളെ സ്നേഹിക്കാൻ തുടങ്ങി. അതിമനോഹരമായ ചെടികൾ ഓൺലൈൻ വഴി ബിസിനസ് അങ്ങനെയൊക്കെയാണല്ലോ ഓപ്പണിംഗ് ആയത്. ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വലിയ ഒരു തിരിച്ചടി എന്നപ്പോൾ നമ്മൾ കുറെ ചെടികളൊക്കെ വെച്ച് സ്നേഹിച്ച് അതിനെയൊക്കെ സംരക്ഷിച്ച് പ്രകൃതിയെ ഭൂമിയൊക്കെ നമ്മൾ അങ്ങ് ആസ്വദിക്കാൻ തുടങ്ങി. അത് വലിയൊരു അപകടം തന്നപ്പോഴാണ്, നമ്മളിലേക്ക് ഒരു അപകടം വലിച്ചെറിഞ്ഞപ്പോഴാണ്. അങ്ങനെ മലകളെയും പുഴകളെയെല്ലാം നമ്മൾ അകറ്റി നിർത്തിക്കൊണ്ട് വലിയ വലിയ ഫ്ലാറ്റുകള് ഇതെല്ലാം നിലനിന്നുകൊണ്ടിരിക്കുന്ന വയലുകള്, ഈ വയലോരങ്ങളിലൊക്കെ പോകുമ്പോൾ എന്ത് ഭംഗിയാണ്. നമ്മൾ രാവിലെ വെളുപ്പിനെ എണീറ്റ വയലോരങ്ങളിലൂടെ എണീക്കുമ്പോൾ നമ്മുടെ ഹെൽത്തിനെ തന്നെ എത്രയും നല്ല ഒരു ഇതാണ് കിട്ടുന്നത്. നമുക്ക് എന്തൊക്കെ നല്ല വായുവാണ് കിട്ടുന്നത്.
0: പക്ഷെ അതിനെല്ലാം നമുക്ക് ആകാശവാണി വാർത്തകളുടെ സമയമായിട്ടുണ്ട്. വാർത്തകൾക്ക് ശേഷം നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ.

0: ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് ചർച്ച ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകളും നിയമ നടപടികളും പിൻവലിക്കാൻ തീരുമാനിച്ച് ബീഹാർ അസം സംസ്ഥാന സർക്കാരുകൾ. ജനാധിപത്യ വികസനയാത്രയിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നതായി കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. ഇന്ത്യയിൽ അടുത്ത മാസം 25 മുതൽ ഇൻസ്റ്റഗ്രാം നിരോധിക്കുമെന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകാൻ സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകൾ. ഷർമിള ധൻഗറിലൂടെ രാജ്യത്തിന് ആദ്യ പാരാ അത്ലറ്റിക്സ് സ്വർണം. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം പുരോഗമിക്കുന്നു. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 ഇന്ന് ലോക്സഭ പരിഗണിക്കും. ഇന്നലെ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും സ്വത്ത് കണ്ടുകെട്ടലും അടക്കമുള്ള കർശന ശിക്ഷാവ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്ന് ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റ് ഹർജികളും പരിഗണിക്കും. നീറ്റ് യുജി പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകളും നിയമ നടപടികളും പിൻവലിക്കാൻ തീരുമാനിച്ച് ബീഹാർ അസം സംസ്ഥാന സർക്കാരുകൾ. ഈ മാസം 26 വൈകുന്നേരം 6 മണിക്ക് മുൻപായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ FIR-കളും പരാതികളും പിൻവലിക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് ബീഹാർ ആഭ്യന്തര വകുപ്പ് അറിയിച്ചു. അറസ്റ്റിലായവരെ ഉടനടി മോചിപ്പിക്കുമെന്നും ഇവർക്കെതിരെ ഭാവിയിൽ യാതൊരു നടപടിയും ഉണ്ടാകില്ലെന്നും സർക്കാർ ഉറപ്പു നൽകി. പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ അടിയന്തരമായി പിൻവലിക്കുമെന്നും വിഷയം പൂർണ്ണമായി അവസാനിപ്പിച്ചതായും അസം സർക്കാരും വ്യക്തമാക്കി. സ്കൈറൂട്ട് എയ്റോസ്പേസിന്റെ സ്ഥാപകരായ പവൻ ചന്ദന, നാഗഭാരത് ഡാക്ക എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. വിക്രം 1 വിജയവും ഭാവി പദ്ധതികളും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. സ്കൈറൂട്ട് പ്രതിനിധികളുടെ ലക്ഷ്യബോധം സ്വകാര്യ ബഹിരാകാശ മേഖലയുടെ സജീവ മുന്നേറ്റത്തെ പ്രതിഫലിപ്പിക്കുന്നതായി പറഞ്ഞ ശ്രീ നരേന്ദ്രമോദി എയ്റോസ്പേസ് സംഘത്തിന് ആശംസകളും നേർന്നു. ഇന്ത്യയുടെ ജനാധിപത്യ വികസനയാത്രയിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നതായി കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. ന്യൂഡൽഹിയിൽ ആത്മനിർഭർ പഞ്ചായത്ത് പ്രോഗ്രാം, സമർത്ഥ് പഞ്ചായത്ത് പോർട്ടൽ എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസിത് ഭാരത് 2047 ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി സാമ്പത്തിക ശേഷിയും സാങ്കേതിക കരുത്തുമുള്ള സ്വയം പര്യാപ്ത പഞ്ചായത്തുകൾ കെട്ടിപ്പടുക്കുന്നതിൽ ഇവ നിർണായകമാണെന്ന് ശ്രീ സിംഗ് പറഞ്ഞു. അയോധ്യയിലെ രാമക്ഷേത്ര ട്രസ്റ്റിന് ലഭിച്ച സംഭാവന തുകയിൽ ക്രമക്കേട് നടത്തിയെന്ന ആരോപണം അന്വേഷിക്കാൻ 4-അംഗ പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി ഉത്തർപ്രദേശ് സർക്കാർ സുപ്രീംകോടതിയിൽ അറിയിച്ചു. ലക്നൌ റേഞ്ച് IG കിരൺ S ആയിരിക്കും സംഘത്തിന്റെ തലവൻ. ഇതിനു പുറമെ DIG റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനും മുതിർന്ന SPയും സംഘത്തിലുണ്ടാകും. പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഫോറൻസിക് ഓഡിറ്ററെ കൂടി ഉൾപ്പെടുത്താൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ചൈനീസ് വിദേശകാര്യ സഹമന്ത്രി ഹുവാ ചിൻയിങ്ങുമായി ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ചൈന പങ്കാളിത്തത്തിന്റെ പുരോഗതി ഇരുവരും ചർച്ച ചെയ്തു. വ്യാപാരം, സാമ്പത്തികം തുടങ്ങിയ മേഖലകളിലെ പരസ്പര സഹകരണവും ഇരുനേതാക്കളും വിലയിരുത്തി. അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനം നിലനിർത്തുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇരുവരും ചർച്ചയിൽ ഊന്നൽ നൽകിയതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. ചൈനയിലെ ഇന്ത്യൻ അംബാസിഡർ വിക്രം ദൊരൈസ്വാമിയും സന്നിഹിതനായിരുന്നു. കളിപ്പാട്ട നിർമ്മാണ മേഖലയെ പിന്തുണയ്ക്കുന്നതിനും 2032 ആഗോള കളിപ്പാട്ട വിപണിയിൽ ഇന്ത്യയുടെ വിഹിതം 5% കർമ്മസമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. കളിപ്പാട്ട നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് DPIIT ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച യോഗത്തിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലാണ് ഇക്കാര്യം അറിയിച്ചത്. രാജ്യത്തെ കളിപ്പാട്ട വ്യവസായത്തെ ആഗോള മൂല്യശൃംഖലയുമായി സംയോജിപ്പിക്കുന്നതിൽ കർമ്മസമിതി ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള ആദ്യഘട്ട എന്യൂമറേഷൻ ഈ മാസം 30 അവസാനിക്കും. കണ്ണൂർ ജില്ലയിൽ 92.4% ഭവന വിവരശേഖരണം പൂർത്തിയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: തളിപ്പറമ്പ്, ആന്തൂർ, ശ്രീകണ്ഠപുരം, കൂത്തുപറമ്പ്, പാനൂർ, മട്ടന്നൂർ നഗരസഭകളിലും കണ്ണൂർ കന്റോൺമെന്റിലും 100% വിവരശേഖരണം പൂർത്തിയായിട്ടുണ്ട്. തലശ്ശേരി, ഇരിട്ടി, പയ്യന്നൂർ നഗരസഭകളിൽ 95% പൂർത്തിയായി. നിലവിൽ വീടുകളുമായും അനുബന്ധ സൌകര്യങ്ങളുമായും ബന്ധപ്പെട്ട വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ടെത്തി ശേഖരിക്കുന്ന പ്രവൃത്തിയാണ് പുരോഗമിക്കുന്നത്. ജില്ലയെ 4823 HLB തിരിച്ചാണ് എന്യൂമറേഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ശരാശരി 700 മുതൽ 800 വരെ ജനസംഖ്യ ഉൾക്കൊള്ളുന്നതാണ് ഒരു HLB.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇൻക്രെഡിബിൾ ഇന്ത്യ ബ്രാൻഡിന് കീഴിൽ ആഗോള വിനോദസഞ്ചാര കേന്ദ്രമായി രാജ്യത്തെ ഉയർത്തുന്നതിന് എയർ ഇന്ത്യയുമായി കൈകോർത്ത് ടൂറിസം മന്ത്രാലയം. എയർ ഇന്ത്യയുടെ വിപുലമായ ആഗോള ശൃംഖലയും രാജ്യത്തിന്റെ വൈവിധ്യമാർന്ന വിനോദസഞ്ചാര സാധ്യതകളും പ്രയോജനപ്പെടുത്തി പ്രധാന അന്താരാഷ്ട്ര വിപണികളിൽ രാജ്യത്തിന്റെ സാന്നിധ്യം ശക്തമാക്കാൻ ഈ പങ്കാളിത്തം സഹായിക്കുമെന്ന് സാംസ്കാരിക ടൂറിസം മന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയിൽ അടുത്ത മാസം 25 മുതൽ ഇൻസ്റ്റഗ്രാം നിരോധിക്കുമെന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റുകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനവും സർക്കാർ നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ജനങ്ങൾ ഔദ്യോഗികവും വിശ്വസനീയവുമായ ഉറവിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങളെ മാത്രം ആശ്രയിക്കണമെന്നും PIB അഭ്യർത്ഥിച്ചു. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ലഹരിവിരുദ്ധ കർമ്മ പദ്ധതിയായ മയങ്ങില്ല കേരളത്തിന്റെ ഭാഗമായുള്ള ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റ് വിതരണം ഇന്ന് നടക്കും. മന്ത്രി M. Liju തിരുവനന്തപുരത്ത് ഉദ്ഘാടനം നിർവഹിക്കും. 14 ജില്ലകളിലെയും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാർക്കാണ് കിറ്റുകൾ കൈമാറുന്നത്. MDMA, കൊക്കൈൻ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ മയക്കുമരുന്നുകളുടെ സമീപകാല ഉപയോഗം അതിവേഗത്തിൽ കണ്ടെത്താൻ ഇവയ്ക്ക് സാധിക്കും. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ഇന്ന് മഴ ശക്തമാകാൻ സാധ്യത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുള്ളത്. ഇന്നലെ രാത്രിയിൽ മഞ്ഞ ജാഗ്രതയിലായിരുന്ന വയനാട്, കോട്ടയം ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പ് ഇല്ല. സംസ്ഥാനത്തിന്റെ വടക്കൻ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ ശക്തമായ ഒറ്റപ്പെട്ട മഴ തുടരും. ബുധനാഴ്ച 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്.
0: ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, വാട്സ്ആപ്പ്, ടെലിഗ്രാം തുടങ്ങിയ സമൂഹമാധ്യമങ്ങളിലൂടെയും SMS, വ്യാജ വെബ്സൈറ്റുകൾ എന്നിവ വഴിയും വ്യാജ വായ്പാ വാഗ്ദാനങ്ങൾ നൽകി പണം തട്ടുന്ന സംഘങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. അംഗീകൃത ആപ്പുകൾ പോലെ തോന്നിക്കുന്ന വ്യാജ APK ഫയലുകൾ ഡൌൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ തട്ടിപ്പുകാർ പ്രേരിപ്പിക്കും. ഏതെങ്കിലും തരത്തിലുള്ള സൈബർ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായാൽ 1930 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലോ cybercrime.gov.in എന്ന പോർട്ടൽ വഴിയോ പരാതി നൽകേണ്ടതാണ്. ശബരിമല സ്വർണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത് റിമാൻഡിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, ബോർഡ് മുൻ അംഗം A. Ajikumar എന്നിവരുടെ കസ്റ്റഡി അപേക്ഷ SIT ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കും. ഇരുവരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കാനുള്ള വാറന്റ് പുറപ്പെടുവിച്ചു. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2nd സ്വർണം. ഇതോടെ 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ ഗെയിംസിന്റെ 5ാം ദിനം ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 10 ഉയർന്നു. വിശദാംശങ്ങളിലേക്ക്.
4: വനിതകളുടെ ഷോട്ട്പുട്ട് F57 ഫൈനലിൽ ഷർമിള ധൻകറാണ് സ്വർണം നേടിയത്. പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യയുടെ ആദ്യ കോമൺവെൽത്ത് സ്വർണ നേട്ടമാണിത്. ഇതേ ഇനത്തിൽ ഇന്ത്യയുടെ ശില്പ കെ ശൈല വെങ്കലവും നേടി. ഭാരോദ്വഹനത്തിൽ പുരുഷന്മാരുടെ 79 കിലോഗ്രാം വിഭാഗത്തിൽ വല്ലൂരി അജയബാബുവും വനിതകളുടെ 53 കിലോഗ്രാം വിഭാഗത്തിൽ ജ്ഞാനേശ്വരി യാദവും വെള്ളി നേടി. 58 കിലോഗ്രാം വിഭാഗത്തിൽ ബിന്ധ്യാറാണി ദേവി വെങ്കലവും സ്വന്തമാക്കി. പുരുഷന്മാരുടെ ഹൈജമ്പിൽ സർവേഷ് അനിൽ കുഷാരെ വെള്ളി നേടി. ബോക്സിംഗിൽ സച്ചിൻ സിവാജ്, അങ്കുഷ് പങ്കൽ, സാക്ഷി ചൌധരി എന്നിവർ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയതും ഇന്ത്യയ്ക്ക് വീണ്ടും മെഡൽ പ്രതീക്ഷ ഉറപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു വാഷിംഗ്ടണിലെത്തി. വൈറ്റ് ഹൌസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ഇറാൻ വിഷയം തന്നെയാകും ഇരു നേതാക്കളും പ്രധാനമായും ചർച്ച ചെയ്യുക. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് ചർച്ച ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പരീക്ഷാക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകളും നിയമ നടപടികളും പിൻവലിക്കാൻ തീരുമാനിച്ച് ബീഹാർ അസം സംസ്ഥാന സർക്കാരുകൾ. ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നതായി കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. ഇന്ത്യയിൽ അടുത്ത മാസം 25 മുതൽ ഇൻസ്റ്റഗ്രാം നിരോധിക്കുമെന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകാൻ സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകൾ. ഷർമിള ധൻകറിലൂടെ രാജ്യത്തിന് ആദ്യ പാരാ അത്ലറ്റിക് സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
5: ആകാശവാണി

0: തിരികെ താം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഒണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർഷെ സുമയാണ്. അപ്പം നമ്മളിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പരിസ്ഥിതിയെ എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളൊരു വിഷയത്തെ പറ്റിയിട്ടാണ്. ഇന്ന് എന്ന് പറയുന്നത് ഇന്ന് ഒരുപാട് ചോദ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു സമയം, അല്ലെങ്കിൽ പരിസ്ഥിതിയെക്കുറിച്ചായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുപാടിനെ കുറിച്ചിട്ടായിക്കോട്ടെ, ഒരുപാട് സംശയങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും നിലനിൽക്കുന്ന ഒരു സമയമാണ് അല്ലേ. രാവിലെ നമ്മൾ ബ്രഷ് ചെയ്യുന്നത് മുതൽ നമ്മൾ രാത്രിയിൽ ഒരു ഫുഡ് കഴിക്കുന്നത് വരെ ഒരു പ്ലാസ്റ്റിക് ഇല്ലാതെ നമ്മൾ ജീവിക്കുന്നുണ്ടോ എന്നുള്ളൊരു വലിയൊരു ചോദ്യം തന്നെയാണ്. ഇത് നമുക്കൊരു പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു വിഷയമൊന്നുമല്ല. കാരണം ഇത് ഒരു തിയറിയായിട്ട് നമുക്ക് പറഞ്ഞ് കേൾക്കാൻ പറ്റിയൊരു വിഷയം കൂടിയല്ല. കാര്യം നമുക്ക് പറയാനായിട്ട് ഈസിയാണ് സേവ് എർത്ത് അല്ലെങ്കിൽ ഗോ ഗ്രീൻ. പക്ഷേ ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ വാങ്ങിച്ചുകൊണ്ടുവരുന്ന പാലിൻ്റെ കവർ പോലും പ്ലാസ്റ്റിക്കാണ്, ചിപ്സിൻ്റെ പാക്കറ്റ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കാണ്, ഓൺലൈൻ ഫുഡ് ഡെലിവറി എന്ന് പറയുന്നത് ഫുൾ പ്ലാസ്റ്റിക്കാണ്. അപ്പം എവിടെയാണ് ഈ പ്ലാസ്റ്റിക് ഫ്രീ ലൈഫ് നമുക്ക് കിട്ടുന്നത്? അത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണോ, അല്ലെങ്കിൽ അതൊരു ട്രെൻഡായിട്ടുള്ളൊരു കാര്യമാണോ? കേരളത്തിൽ പല സ്ഥലങ്ങളിലും പ്ലാസ്റ്റിക് ബാൻ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളിപ്പോഴും പ്ലാസ്റ്റിക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സീക്രട്ടായിട്ടെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ അല്ലെങ്കിൽ ക്ലോത്ത് ബാഗ് കൊണ്ടുപോകണം എന്ന് നമ്മൾ പ്ലാൻ ചെയ്യും. പക്ഷേ ഷോപ്പിലെത്തുമ്പോൾ ചേട്ടാ കവർ ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കും അല്ലേ. അതൊക്കെ നമ്മൾ തന്നെയല്ലേ. ഇപ്പം നമ്മൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ജീവിക്കണം എന്ന് തോന്നും, പക്ഷേ കൺവീനിയൻസ് ആയിട്ട് നമ്മൾ അവിടെ ജീവിക്കും എല്ലായ്പ്പോഴും. അപ്പോൾ ഒരു ചോദ്യം എന്ന് പറയുന്നത്, പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മളാണോ അല്ലെങ്കിൽ നമ്മളുടെ സിസ്റ്റമാണോ? അതാണ് നമുക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: ഹലോ, നമസ്കാരം മോളെ. ഞാൻ സുരേന്ദ്രൻ, നാഥനാട്.
0: പറഞ്ഞോളൂ
1: ഏട്ടാ. മോളെ നല്ലൊരു വിഷയം എടുത്തോണ്ട് വന്ന്, നല്ലത് തന്നെ. നമ്മുടെ റേഡിയോ എങ്കിലും ഇതിനെതിരെയൊക്കെ പ്രതികരിക്കുന്നല്ലോ ഇത്തരം വിഷയങ്ങളിലൂടെ. പിന്നെ ഞങ്ങളുടെ ഒക്കെ അഭിപ്രായം സ്വരൂപിക്കാൻ ശ്രമിക്കുന്നതിൽ നന്ദി അറിയിക്കുന്നു. ഈ പ്രകൃതിയെ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക, നമ്മളൊക്കെ ദുഃഖിക്കുക അല്ലാതെ എന്ത് ചെയ്യാനാണ്? ചിലർക്ക് നമ്മൾ ഈ പറയുന്ന വാക്കുകളൊന്നും ഇഷ്ടപ്പെടുകയല്ലേ. ഈ പ്രകൃതിയെ സ്നേഹിച്ചിരുന്ന മണ്ണിനെയും മരങ്ങളെയും ഈ നദികളെയൊക്കെ സ്നേഹിച്ചിരുന്ന ഒരു ജനത ഇവിടെ ഉണ്ടായിരുന്നു. അത് നമ്മൾ അതാണ് അറിയേണ്ടത്. സമുദ്രവസനേ ദേവി പർവ്വതസ്തന മണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശൻ ക്ഷമസ്വമേ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഒരു വസ്തുവിലേക്ക് കയറുമ്പോ പോലും ഭൂമിയെ തൊട്ട് വന്നിച്ചിട്ട് പോകുന്ന ഒരു ജനത. ഒരു മരം മുറിക്കാൻ പോകുന്നതിന് മുമ്പ് അതിൽ കൂടുകിട്ടിയിരിക്കുന്ന കിളികളോട് പറന്ന് വേറെ കൂട് വാസസ്ഥലം അന്വേഷിക്കാൻ പറയും. മുട്ടയിട്ടിട്ടുണ്ടെങ്കിൽ അത് വിരിയുന്നിടം വരെ കാത്തിരുന്നിട്ട് അവറ്റകൾ പറന്നു പോയി കഴിയുമ്പോൾ മുറിക്കേണ്ട ഒരു ജനത. ഈ പ്രകൃതിയെ, അതായത് ഭൂമിയെ ഭൂമി മാതാവായിട്ടും വനത്തെ വനദേവതയായിട്ടും സ്നേഹിച്ചിരുന്ന ഒരു ജനത ഉണ്ടായിരുന്നു. എന്ത് ഇതായിട്ടാണ്, ഏത് വിശ്വാസമായിക്കോട്ടെ, ഏത് എല്ലാ മതങ്ങളും നല്ലതാണ്, ഒരു മതത്തെ തള്ളി പറയുന്നില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമി സംവിധാനം ചെയ്തേക്കെ നോക്കൂ, ഓസോൺ വലയം, അത് ഭൂമി പതിക്കാതിരിക്കാൻ ഓസോൺ വലയം ഉണ്ടാക്കുന്നത് സൂര്യരശ്മി ഭൂമിയിൽ പതിക്കാതിരിക്കാൻ. ഇവിടുത്തെ ആരെങ്കിലും ആണോ, ശാസ്ത്രജ്ഞന്മാരും എല്ലാം ആണോ ഉണ്ടാക്കിയത്? ഇവരെന്തിനു പിന്നെ ഈ പാറകൾ കുഴിച്ചെടുക്കുന്നു, ഈ പാറകളെടുക്ക കുന്നുകള് വിട്ട് നശിപ്പിക്കുന്നു? എന്തിനും നശിപ്പിക്കുന്നു? ഈ പ്രകൃതിയെ മലീമസമാക്കുന്നു. പ്ലാസ്റ്റിക് ഇഷ്ടം പോലെ ഉത്പാദിപ്പിച്ചിട്ട് പറയുന്ന പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ മേടിക്കരുതെന്ന് പറയുന്നു. സിഗരറ്റ് ഉത്പാദിപ്പിച്ചിട്ട് പറയുന്നത് ക്യാൻസർ വരും, സിഗരറ്റ് വലിക്കരുതെന്ന് പറയുന്നു. മദ്യം ആവശ്യത്തിനനുസരണം, ആ ആവശ്യത്തിൽ കൂടുതൽ ഉത്പാദിപ്പിച്ചിട്ട് പറയുന്നത് മദ്യപിക്കരുതെന്ന് പറയും. അപ്പൊ ഈ പ്രകൃതിയെ ഈ നശിപ്പിക്കുന്നത് ആരാണ്? എന്നാലേ ഇതൊക്കെ വെട്ടി നശിപ്പിക്കുന്നവനെയും ഇവനെയൊക്കെ സംരക്ഷിക്കാൻ ആളുണ്ട്. പക്ഷെ ഒരു ഒരു ഒരു വീടിനകത്ത് ഒരു വീടിന് വഴിയില്ലാതെ ജപ്തി നോട്ടീസ് വന്ന് ആ ജപ്തിയെ പേടിച്ച് ആത്മഹത്യ ചെയ്യുന്ന കുടുംബങ്ങൾ എത്ര പേരുണ്ടെന്ന് അറിയാവോ? അതിനെതിരെയൊക്കെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരോട് പറഞ്ഞ അവന്റെയൊക്കെ ബിനാമികളായി ഈ വഴി തരാതെ ഇരിക്കുന്നവന്മാരും മറ്റോ. അതപ്പോ പാവപ്പെട്ടവന്റെ ജീവിതാടിസ്ഥാനങ്ങളൊക്കെ മെച്ചപ്പെടുത്താനൂടെ ശ്രമിക്കണം ഈ ബാക്കിയുള്ളവര്. ഈ പ്രകൃതി അതിനെ, ഞാനൊക്കെ എന്റെയൊക്കെ ചെറുപ്പക്കത്തിൽ കർത്തോടുകളും കൈവഴികളും ഒക്കെ കണ്ടിരുന്നവനാ, നെൽപ്പാടങ്ങളും എല്ലാം. ആ വാതിൽ കടന്ന് പരൽമീനെ പിടിക്കുകയും ആ നനഞ്ഞ തുണി ഉണക്കാനായിട്ട് വെയിലിനെ വെയിൽ കണ്ടോണ്ട് ഓടുകയും ചെയ്ത ഒരു ബാല്യം ഉണ്ടായിരുന്നു. ഇന്നുള്ള കുഞ്ഞുങ്ങളോ നിമിഷം കൊണ്ട്. പക്ഷെ ഇതൊക്കെ ഈ കത്തും മോട്ടിച്ചും കോടീശ്വരന്മാരായവരൊക്കെ ഈ പ്രശ്നത്തെ ചൂഷണം ചെയ്യുന്നവന്മാരോട് ഒരു കാര്യം പറയാനുണ്ട്. നീ ഒക്കെ നടന്നെടുക്കുന്നത് പത്തൊമ്പത് സ്ഥാനത്തേക്കാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നും കൊണ്ടുപോകത്തില്ല, ഒന്നും ഒന്നും നിലനിൽക്കത്തില്ല. സമ്പാദിച്ചു കൂട്ടുന്ന ഒന്നും നിലനിൽക്കത്തില്ല. ഈ പ്രകൃതിയെ ചൂഷണം ചെയ്താലും എന്ത് ചെയ്താലും ഈ ഉണ്ടാക്കുന്നതൊന്നും മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് ഉണ്ടാക്കുന്ന ഒന്നും നിലനിൽക്കത്തില്ല.
0: അതാണ്, അതായത് നമ്മൾ സംരക്ഷിക്കേണ്ട, നമുക്ക് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കടമകളുണ്ട് അല്ലേ. നമുക്ക് ഇന്ന് ജീവിക്കുന്ന നമ്മളോട്, അല്ലെങ്കിൽ നമ്മളോടൊപ്പം ജീവിക്കുന്നവരോട്, അല്ലെങ്കിൽ നാളത്തെ തലമുറയ്ക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കണ്ടുവെക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ലോകം ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പരിസ്ഥിതി നിലനിൽക്കാനും, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ നമുക്കൊരു ചുറ്റുപാട് വേണം, നമുക്കൊരു പരിസ്ഥിതി വേണം. ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും, പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖലയാണ് വയനാട് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അവിടെ നമുക്ക് തുടർച്ചയായി മണ്ണിടിച്ചിലും പ്രശ്നങ്ങളും ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ പരിസ്ഥിതിയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കില്ല അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ തുടർച്ചയായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ പരിസ്ഥിതിയെ നിലനിർത്താനും ആ പരിസ്ഥിതിക്ക് വേണ്ടത് ചെയ്തു കൊടുത്താൽ ആ പരിസ്ഥിതി അതേപോലെ തന്നെ മനുഷ്യർക്ക് അപകടമൊന്നും കൂടാതെ തന്നെ അതവിടെ നിലനിന്ന് പോകും. പക്ഷേ ഈ ഭൂമിക്ക് ഇപ്പം ഒരു പാക്കറ്റിൽ, ഒരു കവറിൽ നമ്മൾ വെള്ളം എടുക്കുന്നു, ഒരു പ്ലാസ്റ്റിക് കവറിൽ നമ്മൾ വെള്ളം എടുക്കുന്നു, ആ വെള്ളം എടുത്ത് എത്രത്തോളം വെള്ളം അതിന് താങ്ങാൻ പറ്റും? ഒരു സമയം എത്തുമ്പോൾ ആ കവർ പൊട്ടിപ്പോകും. അത് തന്നെയാണ് പരിസ്ഥിതിക്കും ചെയ്യുന്നത്. അതായത് ആ പരിസ്ഥിതിക്ക് ഏൽക്കാൻ കഴിയാത്ത അത്ര ഭാരം നമ്മൾ കൊടുത്ത് കഴിയുമ്പോൾ അത് പൊട്ടി പുറപ്പെട്ടു പോകും. നമുക്കൊരു എത്രത്തോളം പ്രഷർ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലാൻ പറ്റും അല്ലേ? ഒരു പരിധിയില്ലേ അതിന്? അതിന് അതേപോലെ തന്നെയാണ് ജീവജാലകങ്ങൾ വസിക്കുന്ന ഒരിടമാണ് ഭൂമി. ചെടികളും പുല്ലും കായും എന്നൊക്കെ പറയുന്ന എല്ലാം വളർന്നുകൊണ്ടിരിക്കുന്ന വളർച്ചയുള്ള സാധനങ്ങളാണ്, ജീവജാലകങ്ങളാണ്. അപ്പോൾ അതിന് അധികം പ്രഷർ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നേരിടേണ്ടി വരും. അപ്പം പരിസ്ഥിതിയെ നിലനിർത്തുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ബാധ്യത തന്നെയാണ്. അവിടെ ഇടിച്ചു പൊളിച്ച് നമ്മൾ ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ വലിയ വലിയ കെട്ടിടങ്ങളോ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. കാര്യം ഒരു സമയം ആ ഒരു നമ്മൾ പറയത്തില്ല. ഇപ്പം പണ്ട്, ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ഇതിൽ കാണുകയുണ്ടായി, ഈ വീടുകളിലൊക്കെ ഈ നമ്മുടെ ചെല്ലി അല്ലെങ്കിൽ നമ്മുടെ ഈ വണ്ടുകൾ പോലെ അതുപോലെയുള്ള കുഞ്ഞ് ചെറിയ കറുത്ത പ്രാണികൾ ഇങ്ങനെ ഒരുപാട് വന്നിട്ട് ഭിത്തിയിലൊക്കെ ഇരിക്കുന്നത്. അപ്പം ആ റീലിലെ ആൾ പറയുന്ന കേട്ട്, പണ്ട് ഇവിടെ വയലോ കണ്ടോ ഒക്കെ ഉള്ള ഏരിയ ആയിരുന്നു, അത് നികത്തിയാണ് വീട് വെച്ചത്. കാര്യം സന്ധ്യസമയമൊക്കെ ആകുമ്പോഴത്തേക്ക് കൂടുതലും ഇത്തരത്തിലുള്ള പ്രാണികൾ വന്നിട്ട് ഭിത്തിയായാലും ജനലിലായാലും എല്ലാം ഇങ്ങനെ അവർക്ക് കിടന്നുറങ്ങാൻ പോലും പറ്റത്തില്ലായിരുന്നു. അതേപോലെ ആഫ്റ്റർ എഫക്റ്റുകൾ നമുക്കുണ്ടാകും. കാര്യം നമ്മൾ വയലും കണ്ടകങ്ങളും ഒക്കെ കണ്ടങ്ങളൊക്കെ നികത്തി നമ്മളവിടെ മണ്ണിടിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മളവിടെ വീട് വെക്കുമ്പോഴുമൊക്കെ നമുക്ക് ഒരു നമുക്ക് തന്നെ ഒരു ഇത് വേണം. കാര്യം നമുക്കൊരു തൃപ്തി വേണമല്ലോ, നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു തൃപ്തി വേണമല്ലോ. പക്ഷേ അത് നോക്കാതെയും കാണാതെയും ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനത്തെ ഉള്ള അനുഭവങ്ങൾ, ചിലപ്പോൾ തിക്താനുഭവങ്ങളായിട്ട് തന്നെ ചിലപ്പോൾ നമുക്ക് നേരിടേണ്ടി വരും. അത് നമ്മൾ ഒരു പ്രദേശത്തിന് അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന് അതിൻ്റേതായിട്ടുള്ള ചിട്ടവട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനനുസരിച്ച് പോയി കഴിഞ്ഞാൽ മാത്രമേ അത് എന്നും ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ ഇങ്ങനെ നിലനിന്ന് പോവുകയുള്ളൂ. പ്രകൃതിയോട് തിരിച്ച് നമുക്ക് എന്തെങ്കിലും ചോദിക്കാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. എന്തുകൊണ്ട്? അപ്പൊ തിരിച്ച് നമുക്ക് കിട്ടുന്ന ഒരു ഉത്തരമായിരിക്കും നമ്മൾ മനുഷ്യർ ചെയ്ത് വെച്ച കാര്യങ്ങൾ കൊണ്ട് നമുക്കിപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളൊരു കാര്യമാണ്. കാര്യം ഒരു ചെറിയൊരു സത്യമാണ്, നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്ലാസ്റ്റിക് നമ്മൾ പോയിട്ടും അത് ഈ നമ്മൾ ഇനി എവിടെ പോയാലും, നമ്മൾ ഇനി മരിച്ചു പോയി കഴിഞ്ഞാലും ആ പ്ലാസ്റ്റിക് ആ ഭൂമിയുടെ അടിയിൽ തന്നെ കാണും, ആ മണ്ണിനടിയിൽ തന്നെ കാണും. പക്ഷെ നമ്മളില്ല, പ്ലാസ്റ്റിക് മാത്രമുണ്ട്. അത് എന്ത് ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അല്ലേ? അതായത് നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ഭൂമിയിൽ പ്ലാസ്റ്റിക് അതുപോലെ തന്നെ കിടക്കും. അതാണ് അത് ഒരു വ്യത്യാസം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു പ്രയാസമുള്ളൊരു കാര്യമാണ്. പക്ഷെ അതൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സമയം നമ്മൾ ഷോപ്പിങ്ങിനോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യത്തിനോ പോകുമ്പം ഒരു തുണിസഞ്ചി ഒരു തുണിക്കവർ നമ്മുടെ കൂടെ കൊണ്ടുപോവുക. അങ്ങനെയാണ് നമുക്കൊരു സ്റ്റാർട്ടപ്പ് ഇതിനകത്ത് തുടങ്ങാൻ വേണ്ടിയത്. നമുക്ക് ഭൂമി എന്ന് പറയുന്നത് നമ്മൾക്ക് വേണ്ടിയല്ല, അത് ഭൂമിക്ക് തന്നെ വേണ്ടിയിട്ടാണ്. എന്നാലേ അത് നമുക്ക് വേണ്ടിയിട്ട് നിലനിൽക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 ഓൺ ആട്ടേറെ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ.

0: ഗീതം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ൽ ഓൺ ആട്ട് കയറ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വേൾഡ് കൺസർവേഷൻ ഡേ അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണ ദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇന്നിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം.
1: ഇന്നത്തെ വിഷയത്തിൽ പറയുന്ന പോലെ ഇനിയുള്ള കാലം നമുക്ക് പ്ലാസ്റ്റിക് ഉപയോഗിക്കാതിരിക്കാൻ പാടാണ്. പക്ഷേ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ പുനരുപയോഗവും അല്ലാതുള്ള ഈ മണ്ണിൽ അലിഞ്ഞു തരുന്ന തരം പ്ലാസ്റ്റിക്കുകളും അവൈലബിൾ ആണ്. അതിന്റെ ഒരു ഘടന വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ ഈ ശരിയായ രീതിയിലുള്ള വിനിയോഗവും അതിന്റെ സംസ്കരണവും നമ്മൾ തന്നെ കണ്ടെത്തണം. കാരണം ഇനിയിപ്പം പണ്ടത്തെ കൂട്ടി മീൻ വാങ്ങിക്കാൻ പോകുമ്പോൾ വട്ടയിലെയോ വാഴയിലെയോ ഒക്കെ പറിച്ചുകൊണ്ട് പോവുക എന്നുള്ളത് സാധ്യമായ ഒരു കാര്യമല്ല. കാരണം സ്ഥലപരിമിതി, എല്ലാവർക്കും ഇതൊന്നും അവൈലബിൾ ആകണമെന്നൊന്നുമില്ല. അപ്പോൾ ഉള്ളവര് അത് ഉപയോഗിക്കുക, ഇല്ലാത്തവര് ഈ പ്ലാസ്റ്റിക്കിനെ കൃത്യമായ രീതിയിൽ, ഇപ്പൊ ഈ പ്ലാസ്റ്റിക്കിന് ഓരോ അതിന്റെ കാഠിന്യമനുസരിച്ച് ഓരോരോ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ആ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് പുനരുപയോഗം അതിന് എല്ലാവരും സർക്കാരോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മൈനോറിറ്റിയോ മാത്രം വിചാരിച്ചത് കൊണ്ട് ഇത് സാധ്യമാകത്തില്ല. എല്ലാവരും ഒരുപോലെ, പ്രകൃതി നമ്മുടെ എല്ലാവരുടേതുമാണ്, അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ള പൊതുബോധം എല്ലാവരിലും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഇനിയുള്ള കാലം പറ്റുകയുള്ളൂ. നമുക്ക് പാടെ ഇതൊന്നും ഉപേക്ഷിച്ചിട്ട്, ഈ കാലം മാറുന്നതനുസരിച്ച് ഉപേക്ഷിച്ചുകൊണ്ടുള്ള ജീവിതവും സാധ്യമാണെന്ന് തോന്നുന്നില്ല. അതാണ് എന്റെ ഒരു അഭിപ്രായവും കാഴ്ചപ്പാടും. കാരണം അവബോധം ഉണ്ടാകുക, അതിനനുസരിച്ച് ജീവിക്കുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ബോധത്തോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
0: അതെ, താങ്ക് യു സോ മച്ച്. അതായത് നമ്മള് അതായത് പ്ലാസ്റ്റിക് ഉപയോഗം എന്ന് പറയുന്നത് നമുക്കിനി വരുന്ന കാലത്ത് അങ്ങനെ നിർത്താൻ കഴിയുന്നില്ല എങ്കിൽ പോലും അതിന് പൂർണ്ണമായിട്ടുള്ള ഒരു സംസ്കരണം നമ്മൾ ചെയ്യണം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ശരിയാണ്, പൂർണ്ണമായിട്ട് നമ്മൾ അതിനെ സംരക്ഷ അതായത് നമ്മൾ അതിന് കൃത്യമായ രീതിയിലുള്ള സംസ്കരണം നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടത്. അടുത്ത ആയിട്ട് ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: നമസ്കാരം. ഈ പ്ലാസ്റ്റിക് കൂടി വന്നപ്പം പ്രപഞ്ചത്തെ മനുഷ്യൻ പ്ലാസ്റ്റിക് കൊണ്ട് മൂടാൻ ശ്രമിച്ചു. പക്ഷെ വേറെ താമസിക്കാതെ ആ മനുഷ്യനെ പ്ലാസ്റ്റിക് കൊണ്ട് മൂടി. കൊറോണ വന്നപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടവർ പോലും മരിച്ചപ്പം അടുത്ത് നിന്നുകൊണ്ട് കാണണമെങ്കിൽ തന്നെ മൊത്തം പ്ലാസ്റ്റിക്കും മൂടിക്കൊണ്ട് മൂക്ക് മാത്രം തുറന്ന്, മുഖം തുറന്നെന്ന് പറയാൻ പറ്റത്തില്ല. അതായത് ആദ്യം പ്ലാസ്റ്റിക് കൊണ്ട് പ്രപഞ്ചത്തെ മൂടാൻ ശ്രമിച്ചതാരാണ്? മനുഷ്യനാണ്. ആ മനുഷ്യനെ പ്ലാസ്റ്റിക് കൊണ്ട് മൂടി, നമ്മൾ ഇതും കണ്ടതാണ്. പിന്നെ ഇപ്പൊ പ്രകാശ് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ അടുത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വസ്തുവായിട്ടാണ് ഈ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നവര്. അത് മറ്റുള്ളവർക്ക് ദോഷം വരാത്ത രൂപത്തിൽ സംസ്കരിക്കുകയും കൂടെ ചെയ്യണം എന്നാണ് ഒരു അഭ്യർത്ഥനയായി പറയാനുള്ളത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
0: അതെ, കൃത്യമായിട്ടുള്ള സംസ്കരണത്തിലാണ് നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗത്തിന്റെ ഒരു എന്താ പറയാ, അത് നമ്മൾ ഇനി നമുക്കത് തിരിച്ച് നമുക്ക് പ്ലാസ്റ്റിക് തിരിച്ച് നമുക്ക് പൂർണ്ണമായും നമുക്ക് ഒഴിവാക്കാം എന്ന് പറയുന്നത് കൃത്യമായ സംസ്കരണത്തോടു കൂടി തന്നെയാണ് അല്ലെ? അതായത് അതിന് നമ്മൾ കുഴിച്ചിട്ടോ കത്തിച്ചിട്ടോ ഒന്നും കാര്യമില്ല, അതിനെ റീസൈക്കിൾ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിന് പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക്കിനെ നമ്മൾ റീസൈക്കിൾ ചെയ്ത് എടുക്കുക, റീസൈക്കിൾ ചെയ്ത് അതിനെ ഉപയോഗിക്കുക എന്നുള്ള കാര്യമാണ്. ഇപ്പൊ നമുക്ക് ഇന്ന് ഈ ഒരു പരിസ്ഥിതി സംരക്ഷണ ദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഒരു ചെറിയൊരു ഇമാജിനേഷൻ ചോദ്യം ഞാൻ ചോദിക്കാം. അതായത് നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടെന്ന് കരുതുക, അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താ നീ പറയുന്നത് പോലെ ബ്ലൂ സ്കൈ എവിടെ, പുഴകൾ എവിടെ, പക്ഷികൾ എവിടെ, എന്താണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്? ഇനിയൊരു അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് കരുതി വെച്ചു എന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്? നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്ത് മഴയിൽ നനഞ്ഞു, മണ്ണിൽ കളിച്ചു, പുഴയിൽ ചാടി, ഇതെല്ലാം ഒരു ഓർമ്മകൾ മാത്രമാക്കി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രോഗ്രസ് ആണോ അല്ലെങ്കിൽ അതൊരു നഷ്ടമാണോ, ഇതൊക്കെ നമ്മൾ ചിന്തിക്കുക. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
3: നമസ്കാരം.
0: നമസ്കാരം.
3: ഏത് സാധനം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആ സാധനം നമ്മൾ ഉപയോഗിക്കുക.
0: അത് ശരിയാണ്.
3: മദ്യം വിഷമാണോ തുടരുതെന്ന് പറയും, ലഹരി അത് മോശമാണെന്ന് പറയും. പക്ഷെ അത് ശീലിച്ചവര് അത് തുടർന്നുകൊണ്ടിരിക്കും. പിന്നെ അതുകൊണ്ടുണ്ടാകുന്ന മാരകമായ രോഗം എന്താണെന്ന് വെച്ചാൽ അത് എത്തുവോളവും അവർ കാത്തിരിക്കും. ശേഷം ചിലപ്പോ ഒരു പക്ഷേ നിർത്തിയേക്കാം. അപ്പൊ അതങ്ങനെയാണ് കാലം. പിന്നെ വെച്ചാൽ ഇത് ഈ സ്റ്റാറിങ്ങിനകത്ത് ഈ പ്ലാസ്റ്റിക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതും ഒരു പക്ഷേ ഇത് പുകയും ഒക്കെ ശ്വസിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാമായിരിക്കും, പക്ഷെ അതിനെ കുറിച്ച് അത് ചിന്തിക്കുന്നില്ല. ഇത് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാല്, ഞാനൊരു കളക്ടറുടെ കോൺഫറൻസിൽ ഞാനൊരു സംഭവം അവതരിപ്പിച്ചു. ഇതൊരു ലെയറായിട്ട് ഇങ്ങനെ അടുക്കുക. നമ്മളീ പഞ്ചായത്തുകളിൽ ഇത് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ പ്ലാസ്റ്റിക്. അപ്പൊ നമ്മുടെ ഭൂമിക്ക് ദോഷം വരാത്ത രീതിയിൽ ഒരു കോൺക്രീറ്റിന് ശേഷം ഇതങ്ങ് നിരത്തി അവിടെ വെച്ചിരുന്ന പിന്നീട് കോൺക്രീറ്റ് ചെയ്യാം, അത് അവിടെ തന്നെ ഇരുന്നോളും. പക്ഷെ ഇതെനിക്കും തോന്നുന്നു ഇത് ടാറുമായിട്ടൊക്കെ ഉരുകി വരുമ്പോഴത്തേക്ക് അത് എന്തെങ്കിലും ദോഷം വിഷവസ്തുക്കളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ല. എന്നാലും അത് ഒരുപാട് ഉപരിപഠത്തിന് ശേഷമൊക്കെ ആയിരിക്കും, അതൊന്ന് കുറച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ ആയിരിക്കുമല്ലോ അത് ചെയ്യുന്നത്. അപ്പൊ ഇതിപ്പോ ഈ റോഡിന്റെ പരിപാടിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഞാനിവിടെ ഞങ്ങളുടെ കടൽക്കടവ് പാലം വരുമ്പോ അതിന്റെ ഉള്ളിൽ ഇതാക്കണം എന്ന് ഞാൻ നിർബന്ധപൂർവ്വം പറയായിരുന്നു. കാരണം കൊച്ചിയിലൊക്കെ ഇരുന്ന് ഈ പ്ലാസ്റ്റിക് ശേഖരിച്ച പ്ലാസ്റ്റിക് കത്തിയപ്പം അത് ഒരുപാട്, നമ്മൾ ഒരു പ്ലാസ്റ്റിക് കത്തിക്കുന്നതിനേക്കാൾ ഒരുപാട് ദൂഷ്യമാണ് ഈ ഒന്നിച്ച് കിടന്ന് കത്തിയപ്പോഴുള്ള മനുഷ്യന്റെ ഒരവസ്ഥ. അതുണ്ടാകാതിരിക്കണം എന്നൊരാഗ്രഹം ഉള്ളത് കൊണ്ട് ഞാനത് ഒരു മീറ്റിംഗിൽ സൂചിപ്പിച്ചതാണ് ഈ സംഭവം. അപ്പൊ കളക്ടർ തന്നെ ഇതിങ്ങോട്ട് പറയുകയായിരുന്നു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇത് ടാറിന്റെ കൂടെ ഇത് ഉരുക്കി ചേർത്ത് ഇപ്പൊ പോവാണ്. അത് ഭയങ്കര ഗുണം ചെയ്യുന്നു എന്ന് പറയുന്നു റോഡിന്. നമ്മളിപ്പോ ഏത് റോഡിൽ സഞ്ചരിച്ചാലും, ആര് ഭരിച്ചാലും ഉള്ളത് പറയണമല്ലോ, ഏത് റോഡിൽ സഞ്ചരിച്ചാലും ഓരോരോ ഭാഗം ഇടിഞ്ഞു തന്നിരിക്കുകയാണ്. വലിയ ഗർത്തങ്ങളാണ്. നമ്മൾ നല്ല റോഡിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഇടയിൽ ചെല്ലുമ്പോൾ നമ്മൾ പെടാതെ വീഴും. അത് ഈ മഴയായി കഴിഞ്ഞാലാണ് നമ്മൾ പെട്ടുപോകുന്നത്. കാരണം ഒരു വലിയ കുഴിയിലേക്കാ ചെന്ന് നമ്മൾ വീണു കൊടുക്കുന്നത്. ഞാനാണെ വെള്ളം കണ്ടാ പേടിച്ച് വണ്ടി തിരിച്ച് അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെ എവിടെയെങ്കിലും പോയി കളയും. എനിക്ക് പേടിയാ ഇത് എങ്ങനെ, ഇത് ഏതെങ്കിലും കുഴിയിലായിരിക്കും നമ്മൾ ചെന്ന് വീഴുന്നത്. കാരണം നടുക്ക് ഭയങ്കരമായ കുഴികളാണ്. നമ്മുടെ എടുത്തു പറയേണ്ട സംഭവങ്ങൾ ഇതേ ആലിംകടവിൽ ജംഗ്ഷൻ മൂന്ന് കൂടുന്ന ജംഗ്ഷൻ എന്ന് വെച്ചാൽ വലിയ തിരക്കുള്ള സ്ഥലമാണ്, മീൻചന്തയും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. അവിടെ ഒരു സൈഡോട മണിഞ്ഞു കൊണ്ട് വെച്ചിട്ട് നമ്മളില്ല കുതിരപ്പുറത്ത് കയറുന്ന ഏണി വെച്ച് കയറേണ്ടി വരും അതിലെ കൂടി വണ്ടി ഓടിച്ച് കയറണമെങ്കിൽ. എന്നാ മാർക്കറ്റിന്റെ സൈഡിലൂടെ കയറിപ്പോ അത് വെച്ചാൽ ആ ചേട്ടന്മാർ സമ്മതിക്കത്തില്ല. അവര് അവിടെ കയർ വലിച്ചു കെട്ടി എടുത്ത് ചില സന്ദർഭത്തിൽ എനിക്ക് കയറാൻ വയ്യാതെ വരുമ്പോ ഞാൻ ഈ കയറും തടിയൊക്കെ എടുത്ത് മുട്ടിച്ചാൽ എന്റെ ഇടയിൽ കൂടെ കയറിപ്പോയി. പക്ഷെ അതൊക്കെ ഭയങ്കര അപകടമാണ് നമ്മളെ സംബന്ധിച്ച്. ഓട പണിഞ്ഞെന്ന് വെച്ചാൽ ഭയങ്കര പുകത്താണ്. കാരണം ടാറിങ് വരുമ്പോഴത്തേക്ക് റോഡ് പൊങ്ങുമല്ലോ, അതാ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇത്തരം സന്ദർഭങ്ങൾ ഈ ഓടയുടെ ഈ ഭാഗങ്ങളൊക്കെ പണിതു നിർത്തുമ്പോ ആ ഭാഗം ഒന്ന് സ്ലോപ്പ് ചെയ്തിടാരെങ്കിലും ശ്രദ്ധിക്കണം. മുകളിൽ നിന്ന് താഴോട്ട് വന്നിറങ്ങുന്ന ഭയങ്കര ഗട്ടറിലേക്കാണ്. നമ്മള് സ്ത്രീകളെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നവർക്ക് വലിയ റിസ്ക് ആണത്. പിന്നെ അവരൊരു ബാലൻസ് അങ്ങ് പിടിച്ചു പോകണം. അത് എല്ലാ റോഡിലും ഈ അപകട മേഖലയുണ്ട്. അത് റോഡ് മൊത്തത്തിൽ ചെയ്തില്ലെങ്കിൽ ഈ ഗർത്തങ്ങൾ നോക്കി ചെയ്യാൻ ഏത് ആര് ഭരിച്ചാലും അത് ശ്രദ്ധിക്കണം. മെയിൻ റോഡിൽ തന്നെ നടക്കിയെന്ന് നമ്മൾ ഓടിച്ച് അങ്ങോട്ട് ഓടിച്ചു ചെല്ലുമ്പോൾ ഏതെങ്കിലും കുഴിയിലൊക്കെ നാഞ്ഞു വീഴാറുണ്ട്. അതൊരു വലിയ അപകടമാണ്. അത് ശ്രദ്ധിക്കുമെന്ന് അധികാരപ്പെട്ടവരെ അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു. തൽക്കാലം നിർത്തുകയാണ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.
0: ഓക്കെ. നമുക്ക് ഈ മഴ സമയത്ത് ഉണ്ടാവുന്ന കെടുതികളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ നിരാശപ്പെടുത്തുന്നത് അല്ലേ? അതിൽ തന്നെ ഉള്ളതാണ് ഈ കണ്ടിന്യൂസ് ആയിട്ടുണ്ടാകുന്ന ഈ റോഡ് അപകടങ്ങൾ. റോഡ് അപകടങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പത്രം കഴിഞ്ഞ ആഴ്ചത്തെ ഒരു പത്രത്തിലായിരുന്നെന്ന് തോന്നുന്നു. കഴിഞ്ഞ ആഴ്ച ഒരു പത്രത്തിൽ ഒരു ചരമക്കോളം എടുത്തപ്പോഴാണ് ഏറ്റവും കൂടുതൽ വാഹനാപകടത്തിൽപ്പെട്ട് മരിക്കുന്നത് ചെറുപ്പക്കാരാണ്. സത്യം പറഞ്ഞാൽ നമുക്കത് കാണുമ്പോഴത്തേക്ക് വളരെയധികം വിഷമവും സങ്കടവും തോന്നും. കാര്യം 25 വയസ്സ്, 26 വയസ്സ് കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 30 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരാണ് മരിക്കുന്നത്, റോഡ് അപകടത്തിൽപ്പെട്ട് മരിക്കുന്നത്. നമുക്കപ്പോൾ തോന്നും എത്ര ഒരു എന്താ പറയുക, എന്താണ് ചെറുപ്പക്കാർ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പക്കാരും കൂടിയാണ് നമ്മളുടെ ഈ നാടിൻ്റെ ഒരു ഒരു ഒരു സമ്പത്ത് എന്ന് പറയുന്നത് അല്ലേ. അവരുടെ നഷ്ടപ്പെടലെന്ന് പറയുന്നത് തികച്ചും നമുക്ക് അധികം അക്സെപ്റ്റബിൾ ആവാത്ത തരത്തിലുള്ള ഒരു മരണമാണത്. പ്രത്യേകിച്ച് അവരുടെ മുഖവും അവരുടെ ആ ഒരു പ്രായവും ഒക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ നമുക്കുണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. അതും തികച്ചും ഈ റോഡപകടങ്ങളിൽ പെടുമ്പോൾ, ഈ മഴക്കാലത്ത് കൂടുതലും റോഡപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പം വണ്ടി സ്കിടി, കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു ഒരു പ്രൈവറ്റ് ബസ് ഡിവൈഡറിൽ ഇടിച്ചിട്ട് അത് തലകീഴായിട്ട് മറിയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബസ് ഡ്രൈവറുടെ അപാകതയാണത്, ഫോൺ വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം ബസ് ഡ്രൈവ് ചെയ്യുന്നത്, പിന്നീട് സി സി ടി വിയിൽ കണ്ടു. പക്ഷേ മഴയത്ത് തെന്നിക്കടന്ന ഒരു റോഡാണ്, ബ്രേക്ക് പിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രേക്ക് കിട്ടാതായപ്പോൾ അത് തലകുത്തി മറിയുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഒരുപാട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പം രാവിലെ വണ്ടി എടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴായിപ്പോൾ ആയിക്കോട്ടെ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കാനായിട്ടുണ്ട്. ഇപ്പം നമുക്ക് മഴക്കാലത്ത് ഉണ്ടാകുന്ന ഈ റോഡിലുണ്ടാകുന്ന കുഴി, അത് കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു സുരക്ഷിതത്വം അത് അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ആ കുഴി അവിടെ ഉണ്ടാവുന്നത്. പിന്നെ തികച്ചും ഇത്രയും വണ്ടികളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ റോഡിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും റോഡിനൊരു ക്രാക്സ് ഒക്കെ ഉണ്ടാവുന്നത് ഉണ്ടാകും. പക്ഷേ കൂടുതൽ അതിലേക്ക് കടക്കുമ്പോൾ അതിനകത്ത് ഒരു നമുക്ക് പരിഹാരമില്ലായ്മ വരിക, കാലാകാലം ആ റോഡ് അങ്ങനെ അങ്ങ് കിടക്കുക, കട്ടറും കുഴിയൊക്കെ ആയിട്ട് കിടക്കുക, ഏറ്റവും കൂടുതൽ പണി വരുന്നതും നമ്മുടെ വണ്ടികൾക്ക് തന്നെയാണ്, നമ്മൾ പോകുന്ന വണ്ടികൾക്ക്. അതിലുപരി കണ്ടിന്യൂസ് ആയിട്ട് ഈ കുഴിയിലൊക്കെ വീണ് വീണ് വീണ് വണ്ടി ഓടിക്കുന്നവരുടെ നടുവും പുറവും ഒക്കെ ഒരു വരുവാകുന്നൊരു അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പം ഇതിനെ നമ്മൾ പറഞ്ഞു വരികയാണെങ്കിൽ, നമ്മൾ ഒരു ഓരോ കാര്യത്തിലും നമ്മൾ സുരക്ഷിതത്വം പാലിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരു ലിസ്റ്റ് ഓഫ് കാര്യങ്ങൾ തന്നെ നമുക്കുണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അത് നമ്മളുടെ കൃത്യമായിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് വിളിക്കുക. വിളിക്കേണ്ട നമ്പർ ഇന്ന് പറഞ്ഞില്ല, 9544704910. ഇത് എൻ്റെ റേഡിയോ 91.2 ഓൺ ആട്ടേറെ പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

0: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
1: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
2: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
2: അറിഞ്ഞില്ലേ രശ്മി, ത്രില്ലോണം! രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൾ.

0: തിരികെയെത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ പരിസ്ഥിതിയെ നമ്മളെങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളൊരു കാര്യത്തെ പറ്റിയിട്ടാണ്. നമുക്കൊരു യഥാർത്ഥമായിട്ടുള്ള ഒരു ചെക്ക് നമുക്ക് നോക്കിയാലോ. അതായത് ചൂട് കൂടുന്നുണ്ട് അല്ലേ. മഴയെന്ന് പറയുന്നത് മഴ പെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ അറിയാത്ത രീതിയിലും ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിട്ടാണ് മഴ പെയ്യുന്നത്. മഴ പെയ്യുമ്പോൾ തന്നെ ഇപ്പം വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, ചൂട് കൂടുമ്പം തന്നെ നമുക്ക് വരൾച്ച ഉണ്ടാകുന്നു. ഇതൊക്കെ ന്യൂസ് ലൈൻസിൻ്റെ ഒരു ഹെഡിങ് ലൈൻസ് മാത്രമല്ല, ഇതൊക്കെ നമ്മളുടെ ഒരു ലൈഫ് കൂടിയാണല്ലേ. പക്ഷേ ഇത് ചേഞ്ച് ചെയ്യാൻ ആരുടെ പവറൊക്കെ ആരുടെ കയ്യിൽ നിന്നാണ് വരുന്നത്? ഗവൺമെൻറ്റിൻ്റെ മാത്രമല്ല, നമ്മളൊക്കെ തന്നെയുണ്ട് ഇതിനകത്ത് കേട്ടോ. അതായത് നമ്മളുടെ ഫ്യൂച്ചർ ജനറേഷന് നമ്മൾ എന്ത് ഗിഫ്റ്റാണ് അവർക്ക് നൽകുന്നത്? ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗാഡ്ജസ്റ്റാണോ, അല്ലെങ്കിൽ നമ്മുടെ ശ്വസിക്കാനുള്ള ഒരു വായുവാണോ, അല്ലെങ്കിൽ ഒരു മൊബൈൽ അപ്ഗ്രേഡ് കൊടുക്കുന്നത് പോലെ ഈസിയാണ്, പക്ഷേ ക്ലീനായിട്ടുള്ള നമ്മുടെ പരിസരം എന്ന് പറയുന്നത് കൊടുക്കാൻ നമ്മൾ റെഡിയാണോ എന്ന് തന്നെ നമ്മൾ ചിന്തിക്കുക. ഇപ്പോൾ തന്നെ നമ്മൾ പറയണം, നിങ്ങൾക്കൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചേഞ്ച് ചെയ്യാൻ ഒരു മാത്രം പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്തായിരിക്കും? അതെന്തായിരിക്കും എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത് കേട്ടോ. അതായത് എർത്ത് നമുക്ക്, ഭൂമി നമുക്ക് തരുന്നത് ഒരു പാരമ്പര്യമായിട്ട് തരുന്ന ഒന്നും അല്ല, അത് നമ്മൾ വാങ്ങിച്ചതാണ്. ഫ്യൂച്ചർ കഴിഞ്ഞ ജനറേഷനിൽ നിന്നും നമുക്കിങ്ങോട്ട് വാങ്ങിച്ചതാണ്. ഇന്ന് നമുക്കൊരു ചെറിയ മാറ്റങ്ങൾ നമ്മളുടെ വീട്ടിൽ നിന്ന് തന്നെ, ഇപ്പം നമ്മൾ ഒരുപാട് നാളുകൊണ്ട് നമ്മൾ ഇതിൽ നമ്മളിപ്പോൾ റേഡിയോയിൽ കൂടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പരിപാടികൾ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട് പരിസ്ഥിതിയായിട്ടൊക്കെ ബന്ധപ്പെട്ട്. പക്ഷേ അതൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് സ്വയം തന്നെ ഒന്ന് ചോദിച്ചു നോക്കുക കേട്ടോ. ഒരു പ്ലാസ്റ്റിക് കവർ വാങ്ങിച്ചിട്ട് നിങ്ങൾ അത് എവിടെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ വാങ്ങിച്ചിട്ട് നിങ്ങളത് സൂക്ഷിച്ച് വെക്കാറുണ്ടോ? നമ്മുടെ വീട്ടിൽ പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്നവർക്ക് തന്നെ അത് തിരിച്ചു കൊടുക്കാറുണ്ടോ എന്നൊക്കെ തന്നെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. കാരണം അത് പാലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തെറ്റ് നമ്മളുടെ ഭാഗത്ത് തന്നെയാണ്. അത് നമ്മൾ പച്ചയായി ജീവിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മൾ പറയത്തില്ലേ, അത് പച്ചയായിട്ട് ഇടുന്നത് കൊണ്ട് മാത്രമാണോ? അതായത് നമുക്ക് ഒരു നമ്മളപ്പം ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് സേവ് ചെയ്ത് വെക്കുന്നത്, അതൊരു നമ്മളുടെ ചിത്രം മാത്രമാണോ എന്നുള്ളൊരു കാര്യമാണ്. നമുക്ക് നമ്മുടെ ശരീരം നമുക്ക് പണി തരും, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരം നമ്മൾ ശ്രദ്ധിക്കുന്നത് ശരിയല്ല എന്ന് ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ വളരെയേറെ ഈസിയാണ് അല്ല, നമ്മൾ പെട്ടെന്ന് ഒന്ന് ജിമ്മിലോട്ടൊന്ന് പോകും, നമ്മുടെ ശരീരം ഒന്ന് ഫിറ്റാക്കി എടുക്കും, നമ്മൾ തിരിച്ചു വരും, പിന്നീട് വീണ്ടും ചിലപ്പോൾ നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പോകും, നമ്മൾ ശരീരം ഫിറ്റാക്കിയെടുക്കും, തിരിച്ചു വരും. ഇതൊക്കെ ഒരു റൊട്ടീൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ ശരീരം ശരിയല്ല എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് ബോധ്യമായിട്ടാണല്ലോ നമ്മൾ ജിമ്മിലേക്ക് പോകുന്നത്. അപ്പം നമ്മൾ പരിസരം ശരിയാക്കാനായിട്ട് നമ്മൾ തിരിച്ച് എവിടെയായിരിക്കും നമ്മൾ പോകുന്നത്? അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇത് ഇന്നത്തെ ട്രെൻഡ് എന്താ എന്ന് ചോദിച്ചാലും അവിടെ ഒരു ചോദ്യമുണ്ട്. അതായത് നമ്മൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ടല്ലേ. പക്ഷെ അത് സ്റ്റൈലാണോ അല്ലെങ്കിൽ അതൊരു മാറ്റമാണോ? നമ്മുടെ ബോട്ടിൽ നമ്മൾ വാങ്ങി യൂസ് ചെയ്യുന്നത് അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത് ജസ്റ്റ് ബാഗിൽ തന്നെ സ്റ്റൈൽ ഐറ്റം ആയിട്ട് വെച്ചിട്ടുണ്ടോ? അങ്ങനെയൊക്കെ അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാനാണെങ്കിൽ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾക്ക് ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം.
1: ഞാൻ പറയാൻ വന്ന കൂടുതൽ പറഞ്ഞു കഴിഞ്ഞു.
0: പറഞ്ഞോളൂ.
1: യഥാർത്ഥത്തിൽ നമ്മൾ തന്നെയാണ് നമ്മുടെ കുറ്റക്കാരല്ല. കാരണം നമ്മൾ മാറ്റത്തിനനുസരിച്ച് നമ്മൾ മാറി, ഈ ലോകം മാറിയപ്പോ നമ്മൾ മാറി എന്നുള്ളതാണ്. കാലം മാറിയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം കാലം അന്നും ഇന്നും എല്ലാം ഒരുപോലെ. ലോകമാണ് മാറിയത്, അതുപോലെ മനുഷ്യർ മാറിയപ്പം ലോകം മാറി. അതാണ് യഥാർത്ഥം എന്ന് പറയുന്നത്. കാരണം പണ്ടൊക്കെ എന്ന് വെച്ചാൽ എല്ലാവരും അന്ന് ഈ ഓല കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു മാക്കട്ടെന്നാണ് പറയുന്നത്. അത് ഓല കൊണ്ട് നമ്മുടെ വീട്ടിലൊരു സാധനങ്ങളാണെങ്കിൽ പോലും നമ്മൾ അത് പലരും ഒരു ജീവിതമാർഗമായിട്ട് അന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം മാർക്കറ്റിലൊക്കെ നമ്മൾ ചെല്ലുമ്പം അത് അവരും ഇത് മുടഞ്ഞ് വിൽക്കുന്ന ഒരിതുണ്ട് മീനൊക്കെ വാങ്ങിക്കാൻ. അത് വാങ്ങിച്ചായിരുന്ന ആൾക്കാർ മീനൊക്കെ കൊണ്ടുവന്നു. സുമയ്യൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഇപ്പോഴത്തെ ജനറേഷനൊന്നും അത്

0: കാണാൻ സാധ്യത ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പിന്നെ പഴയ വീഡിയോ ഒക്കെ ആരെങ്കിലും ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരിക്കും, അല്ലാതെ ഇപ്പൊ അതൊന്നും കാണുന്നില്ല. പിന്നെ ഈ അമ്മമാരൊക്കെ തൂണിക്കൊട്ട എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു, അത് അത് വന്നായിരുന്നു സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് അന്ന്. പക്ഷെ അന്നൊക്കെ അതൊക്കെ ഉപയോഗിച്ചിരുന്നവർ പോലും ഇപ്പം മാറ്റത്തിനനുസരിച്ച് അവരും മാറി എന്നുള്ള, നമ്മളും മാറി, ഞാനും മാറിയിട്ടുണ്ട്. ഞാനും മാക്കട്ടയിലൊക്കെ മീൻ വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. അന്നേരം നമ്മളും മാറി, നമ്മളും ഈ കാലത്തിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. ഇപ്പം കുഞ്ഞിൽ നിന്ന് മിറ്റം തൂക്കുന്നവരാരൊക്കെ ഉള്ളൂ, ഒരു 90-ൽ 10% ആൾക്കാർ കാണും കുനിഞ്ഞു നിന്ന് മിറ്റം തൂക്കുന്നവര്. കല്ലേൽ അരയ്ക്കുന്നവരാരുണ്ട്? ഇപ്പം മതിലില്ലാത്ത വീടുകൾ എവിടെ ഉണ്ട്? എല്ലാ മരങ്ങളും വെട്ടിമുറിച്ചിട്ടാണല്ലോ ഈ മതിൽ നടന്നത്. ഈ പിന്നെ ഇപ്പൊ ഈ എവിടെ ചെന്നാലും നമുക്ക് പിന്നെ കണ്ടം കാണാനുണ്ട്, ഒരു വയൽ കാണാനുണ്ടോ, ഒരു കുളം കാണാനുണ്ട്, ഒന്നുമില്ല. ഇതൊക്കെ നമ്മൾ തന്നെയല്ലേ ഇതെല്ലാം മാറ്റിമറിച്ചത്. അതിനെ നമ്മൾ മറ്റുള്ളവരൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ തന്നെയാണ് മാറിയത്. നമ്മൾ മാറിയതിനനുസരിച്ച് ലോകം മാറിയെന്ന് വേണം പറയാൻ. നമ്മൾ ഓരോ ഇതിനനുസരിച്ച് നമ്മൾ മാറി, അല്ലെങ്കിൽ അത് അവര് അന്ന് ഉപയോഗിച്ചിരുന്നവര് ഇന്ന് ചിലവർ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ഒരു രീതിയിൽ ആൾക്കാർ മാറി പോയേനെ. പക്ഷെ നമ്മളും അതെല്ലാം ഉപയോഗിച്ചിട്ട് നമ്മളും ഈ കാലത്തിനനുസരിച്ച് നമ്മൾ പോയത്. അതൊക്കെ നമ്മൾ തന്നെയാണ് ഇതിനകത്ത് യഥാർത്ഥത്തിൽ കുറ്റക്കാരെന്ന് വേണം പറയാൻ. നമ്മൾ ഇതിനകത്ത് നിയമങ്ങളോ മറ്റു കാര്യങ്ങളോ അതിനകത്തൊന്നും നമുക്ക് പറഞ്ഞിട്ടൊരു കാര്യമില്ല. നമ്മൾ തന്നെയാണ് നമ്മുടെ പ്രകൃതി. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഈ വീടുകളൊക്കെ, ഈ പണ്ടത്തെ വീടുകളൊക്കെ കാണാൻ എന്ത് ഭംഗിയാ. ആ വേലി കെട്ടിയ വീടുകളും ഓലമേഞ്ഞ വീടുകളും നമുക്ക് അതൊരു ഭംഗി തന്നെ ആയിരുന്നു അന്ന്. ഇപ്പൊ നമുക്ക് പുറത്തോട്ടൊന്ന് ഇറങ്ങിയാൽ നമുക്ക് എന്താണ് കണ്ട് ആസ്വദിക്കാനുള്ളത്? ഒന്നുമില്ല. നമ്മുടെ പ്രകൃതിയെ നമ്മുടെ ഈ ലോകത്തിൽ നിന്ന് പോയെന്ന് വേണം പറയാൻ. ഇപ്പോഴത്തെ ജനറേഷനെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ട് ഇതൊക്കെ അനുഭവിച്ചിരുന്നവർ പോലും ഇപ്പൊ മാറിപ്പോയി. അന്നേരം പിന്നെ ഇപ്പോഴത്തെ ജനറേഷനെ നമ്മൾ എന്തിനാണ് കുറ്റം പറയുന്നത്? അത് പറയേണ്ട ഒരു ആവശ്യമില്ല. നമ്മളൊക്കെ തന്നെയാണ് ഇതൊക്കെ മാറ്റം വരുത്തി കൊണ്ടുവന്നത്. നമുക്ക് അവിടെ ഇവിടെ ഇരുന്ന് ഓരോന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ തന്നെ നമ്മൾ സ്വയം ചിന്തിച്ചു നോക്കണം ഇതിനകത്ത് കുറ്റക്കാരാണെന്നുള്ളത്. നമ്മൾ തന്നെ തിരിഞ്ഞ് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് തന്നെ അതിന്റെ ഉത്തരം കിട്ടും.
1: അതായത് തിരിച്ചും നമ്മളെല്ലാവരും ഇതിനകത്ത് ഉത്തരവാദികളാണ് എന്നുള്ളൊരു കാര്യമാണ്. നമ്മളെല്ലാവരും ഇതിനകത്ത് ഒരു, നമുക്ക് എല്ലാവർക്കും ഇതിനകത്തൊരു പങ്കുണ്ടല്ലേ തീർച്ചയായിട്ടും. ഇപ്പം ആരായിക്കോട്ടെ, നമുക്ക് എല്ലാവർക്കും അതിനകത്തൊരു പങ്കുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അതിപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ രാവിലെ തുടങ്ങുന്നിടം മുതലുള്ളൊരു സമയം ഒരു മിഠായി കവർ വാങ്ങിച്ചാൽ പോലും അത് പ്രോപ്പറായിട്ട് ഇപ്പോഴും ഉണ്ട്. ചുമ്മാ മിഠായി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വഴിയിലോട്ട് എറിയുന്ന ഒരു സ്വഭാവം, ആ ഒരു കവർ എടുത്തിട്ട് നമ്മൾ വഴിയിൽ എറിയുന്ന സ്വഭാവം. തീർച്ചയായിട്ടും ഇപ്പം ഓരോ ഫോറിൻ കൺട്രീസിലൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് ക്ലീനായിട്ട് വെച്ചിരിക്കുന്ന പ്രദേശം ആരെങ്കിലും അഴുക്കാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരതിന് കൃത്യമായിട്ടുള്ള ഫൈനുകൾ ഈടാക്കുകയും പ്രോപ്പറായിട്ടുള്ള ഒരു ശിക്ഷ അവർക്ക് കൊടുക്കുകയും ചെയ്യും പരിസരം വൃത്തികേടാക്കുന്നതിന്. അതിന് തീർച്ചയായിട്ടും നമുക്കും ഇതുപോലെ തന്നെ, ഇപ്പം നമ്മുടെ ഇവിടുത്തെ ക്ലീൻ സിറ്റി എന്ന് പറയുന്നത് സുൽത്താൻ ബത്തേരിയാണ്, കേരളത്തിലെ ക്ലീൻ സിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്ലീൻ സിറ്റി ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സ്റ്റെപ്പുകൾ കടന്നു വരേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പോഴും ഉണ്ട് റോഡിൽ ചുമ്മാ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതും റിയലായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സിറ്റിയുടെ നടുക്കുള്ള ഒരു സ്ഥലത്താണ്, നമ്മുടെ കരുനാഗപ്പള്ളി സിറ്റിയുടെ നടുക്കുള്ള സ്ഥലത്ത് പോലും ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിൽ ചുമ്മാ കൊണ്ടുവന്ന് വേസ്റ്റ് കൊണ്ടുവന്നിടുന്ന ആൾക്കാരുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വഴിയിൽ കൂടെ ഈ എനിക്ക് തോന്നുന്നു നടന്നു പോകുന്നവർക്കാണ് കൂടുതൽ അതും അപകടകരമാവുന്നതെന്ന് തോന്നുന്നുണ്ട്. കാരണം ഈ സാധനങ്ങളൊക്കെ എവിടെയെങ്കിലും നമ്മളുടെ ഇതിനകത്ത് നിന്ന് വരുന്ന ബാക്ടീരിയയോ ഫംഗസോ ഒക്കെ എന്തോ ആയിക്കോട്ടെ അത് നമ്മളുടെ ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല തരത്തിലുള്ള രോഗങ്ങൾ പിടിപ്പെടും. അതൊന്നും ആലോചിക്കാതെ വന്ന് കൊണ്ടുവന്ന് ചുമ്മാ പ്ലാസ്റ്റിക് കെട്ടിനകത്താക്കി അങ്ങ് എറിയുക അങ്ങ് ചെയ്യുന്നത്, അത് അവിടെ കിടന്ന് ചീഞ്ഞളിഞ്ഞ് ആർക്കോ ഉപദ്രവം ഉണ്ടാവുന്നെന്ന് ഇവരാരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇവരാരെങ്കിലും അത് അതിനനുസരിച്ച് അല്ലെങ്കിൽ ആരെങ്കിലും പോകുന്ന വഴിയാണ് ഇവർക്കത് ഏറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ സാധനം ഇവിടെ കിടന്ന് ചീഞ്ഞളിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പൊടി വീണാൽ പോലും നമുക്കവിടെ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് മാറും. എന്ത് തരത്തിലുള്ള, ഇപ്പം നമ്മൾ പറയത്തില്ലേ നമ്മുടെ അമീബിക് മസ്തിഷ്ക ജ്വരം എന്തുകൊണ്ടാണ് വന്നത്? നമ്മുടെ വേസ്റ്റ് വാട്ടറിൽ നിന്നാണ്, അതിന്റെ ഹോട്ടൽ വേസ്റ്റിൽ നിന്ന് പുറപ്പെടുവിപ്പിക്കുന്ന മാലിന്യ വേസ്റ്റുകൾ വഴിയാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം നമ്മളുടെ നാട്ടിലേക്ക്, അമീബിക് ഡിസെൻട്രി നമ്മളുടെ നാട്ടിൽ പടർന്നു പിടിച്ചത്. അത് ആ വേസ്റ്റ് പ്രോപ്പറായിട്ടുള്ള ഡിസ്പോസൽ, ആ ഈ വേസ്റ്റ് വെള്ളം ഒഴുക്കി വിടാൻ പ്രോപ്പറായിട്ടുള്ള ഒരു ഡിസ്പോസൽ ഡ്രെയിനേജ് സിസ്റ്റം നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു സംഭവം വന്നത്. അപ്പം ആ ഒരു സംഭവം വന്നപ്പോൾ എന്തു പറ്റി? നമ്മൾ ഒഴുകിക്കിടന്ന് നമ്മളുടെ പാടങ്ങളിലേക്കും കണ്ടങ്ങളിലേക്കും ഈ വെള്ളം എത്തിച്ചേർന്ന് അവിടെ കിടന്ന് അമീബ പെരുകി. ഇത്തരത്തിലുള്ള സംഭവം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അതായത് വേസ്റ്റ് വെള്ളത്തിൽ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അമീബ നമ്മളുടെ ശരീരത്തിലൂടെ കയറുമെന്നാണ്, നമ്മുടെ അതുവഴി ചെന്ന് നമ്മുടെ തലച്ചോറ് തിന്നുകൊണ്ടിരിക്കുകയാണെന്നാണ്. നമുക്കാരെങ്കിലും വിചാരിക്കാൻ പറ്റും, ഒരു വേസ്റ്റ് വെള്ളത്തിനകത്ത് നമ്മളുടെ, ശരിയാണ് വേസ്റ്റ് വെള്ളത്തിനകത്ത് പണ്ട് വരുമ്പോൾ നമുക്ക് ചൊറിയും പുഴുക്കടി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരും, പക്ഷേ ഈ ഒരു അമീബ നമ്മളുടെ ശരീരത്തിൽ നിന്ന് കയറി നമ്മുടെ തലച്ചോറ് തിന്നുന്നൊരവസ്ഥയിലേക്ക് എത്തും എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വിഷയം നമ്മൾ എടുത്തുകൊണ്ട് വന്നതും നമ്മൾ ഇത്ര നേരം നമ്മൾ സംസാരിച്ചതും. എന്താണ് നമ്മുടെ പാസഞ്ചറിൻ്റെ സമയം ഇവിടെ കഴിയാറായി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും എൻ്റെ റേഡിയോ 91.2. ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

മോർണിംഗ്, ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാനാണിവിടെ

പിന്നുച്ച ഒരു പച്ച കണകിട്ടി, ഏഴാക്കി ചിന്തി തോരൊറ്റാലും കെട്ടി.

പെണ്ണുച്ചൊരു പച്ച കണകെട്ടി ഏഴാക്കി ചിന്തി തോരൊറ്റാലും കെട്ടി.

0: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
4: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
5: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
6: ചിരിയും ചിന്തയും പാട്ടുകളുമായി കേൾക്കൂ എൻ റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ടേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
5: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ, ഓച്ചിറ. കോൺടാക്ട്:

0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പുറപ്പെടുന്ന ത്രില്ലോണം മെഗാ ഓഫറിലൂടെ ഇപ്പോൾ സ്വന്തമാക്കാം 10 കോടി രൂപയുടെ സമ്മാനങ്ങളും മിതമായ നിരക്കിൽ ലോകോത്തര ഉൽപ്പന്നങ്ങളും. അതെ, ഈ ഓഫർ ഈ ഓണക്കാലത്ത് മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ത്രില്ലോണം യാത്ര അടിപൊളിയായി ആഘോഷിക്കൂ രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
3: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
4: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

ഹായ് ഹലോ, ഗുഡ് മോർണിംഗ്. എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക് സ്വാഗതം. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. രാവിലെ ഉറക്കം ഉണർന്ന് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക എനർജിയാണ്. എല്ലാവർക്കും ഉണ്ടാകില്ല, ചിലർക്ക് മാത്രം. പക്ഷെ ചിലർക്കാണെന്നുണ്ടെങ്കിൽ എത്ര ഉറങ്ങിയാലും മതിയാവില്ല, ചിലർക്കാണെങ്കിൽ ഉറക്കം കിട്ടുന്നുണ്ടാവില്ല. രാവിലെ ഉണരുമ്പോൾ ഒരു വല്ലാത്ത ക്ഷീണമൊക്കെ അല്ലേ. ഇത് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ കഴിയുന്നത് സ്ത്രീകൾക്കായിരിക്കും അല്ലേ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വന്നപ്പോൾ വഴിയിൽ കണ്ടൊരു കാഴ്ചയാണ്. ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ചേച്ചിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട് കേട്ടോ. ചേച്ചി കോട്ടുവായൊക്കെ ഇടുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഉറക്കം വരുന്നു. ഷോ, എന്താ അവസ്ഥയാണല്ലേ. പൊതുവേ ആരെങ്കിലും അടുത്തടുത്ത് കോട്ടുവായിട്ടാ നമ്മളും ഒന്ന് കോട്ടായിടാറുണ്ട് കൂടെ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട്. അതേ തുടർന്ന് നമുക്ക് ചെറിയൊരു മയക്കത്തിലേക്കൊക്കെ ഇങ്ങനെ പോകാറുണ്ട്. നമ്മൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഉറക്കവും കാര്യങ്ങളും ഒക്കെ നമുക്ക് സുഖമായിട്ട് നടക്കും. പക്ഷെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും ഇതുപോലുള്ള അവസ്ഥകൾ വരുമ്പോൾ എന്തോ ഒരു പ്രശ്നം എവിടെയോ ഇല്ലേ എന്നെനിക്കൊരു തോന്നൽ. എന്തായാലും രാത്രി കിടന്നാലും ഉറക്കം വരുന്നില്ല എന്ന് എന്നെ പോലെ നിങ്ങൾ ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാകും. പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ ഞാൻ ഉറങ്ങാറുണ്ട് കേട്ടോ. എന്തായാലും അങ്ങനെ ഉറങ്ങിയാലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ക്ഷീണം മാറിയിട്ടില്ലെന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? ഇത്തരം പ്രശ്നങ്ങൾ ഈ പുരുഷന്മാരെക്കാൾ, ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, സ്ത്രീകൾക്കാണ് കൂടുതലായിട്ട് തോന്നുന്നത്. അതിനൊരു കാരണമുണ്ട് കേട്ടോ. ഈ കൂടുതലായിട്ടുള്ള പഠനങ്ങളൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജോലി, വീട്ടുജോലി, ആ വീട്ടിലെ ചുമതലകൾ, കുട്ടികളുടെ പരിചരണം, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ അവസാനിക്കാത്ത ചിന്തകൾ, ഇതെല്ലാം പല സ്ത്രീകളുടെയും ഉറക്കം കെടുത്തുന്നതായി, കവർന്നെടുത്ത് മോഷ്ടിക്കപ്പെട്ട് കൊണ്ടുപോകുന്നതായി പഠനങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. സത്യമാണല്ലേ. എത്രയെത്ര ചിന്തകളാണ്, എത്രയെത്ര ഉത്തരവാദിത്തങ്ങളാണ്, നിനക്ക് എന്താണ് ഇവിടെ ജോലി എന്ന് ഓരോ ചേട്ടന്മാർ പോലും ചോദിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം ജോലിയാണ് സ്ത്രീകൾക്കുള്ളത് അല്ലെ. പക്ഷെ അതൊക്കെ മനസ്സിലാക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അങ്ങനെ ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സല്യൂട്ട്. അപ്പോ ദേ നല്ല പാട്ട് വരുന്നുണ്ട്, അതിനുശേഷം കൂടുതലായിട്ടുള്ള കാര്യത്തിലേക്ക് പോകാം. നല്ലൊരു പാട്ടിലേക്ക് പോകാം.

ഒരു രോഗമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിച്ചു തരുമോ? ഒരു പക്ഷെ അത് ആരും തന്നെ അംഗീകരിക്കാൻ സാധ്യതയില്ല അല്ലെ. പക്ഷെ ഇന്ത്യയിൽ ഉറക്കക്കുറവ് നിശബ്ദമായൊരു ആരോഗ്യ പ്രതിസന്ധിയായി മാറുകയാണെന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. അപ്പോ ഈ ചെറിയ ചെറിയ സിംറ്റംസ് ഒന്നും അത്ര അവഗണിച്ച് കളയേണ്ട കാര്യമല്ല കേട്ടോ. ഇത് എൻ്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ്. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നമ്മുടെ ഈ വിദഗ്ധർക്ക് മുന്നറിയിപ്പ് നൽകുമ്പോൾ നമ്മളത് കുറച്ച് ഗൗരവത്തോടു കൂടി എടുക്കണം. പലപ്പോഴും ഉറക്കമൊന്നും നമ്മൾ അത്ര കാര്യമായിട്ടൊന്നും എടുക്കാറില്ല അല്ലെ. പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളുമായി ഉറക്കക്കുറവിന് അടുത്ത ബന്ധമുണ്ടെന്നും അവരൊക്കെ പറയുന്നുണ്ട്. ഈ രാത്രിയിൽ മണിക്കൂറുകളോളം മൊബൈലൊക്കെ നോക്കി സമയം ചെലവഴിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലേ. അതെ, നിങ്ങളെ കുറിച്ച് തന്നെയാണ് കേട്ടോ. ഉറക്കം നഷ്ടപ്പെടാൻ ഒരു പ്രധാന കാരണങ്ങളിൽ ഒന്ന് എന്താണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്. നമ്മുടെ അമ്മമാരൊക്കെ പണ്ട് പറയുന്ന കേട്ടില്ലേ, ഒന്ന് തലവേദന ആയിക്കഴിഞ്ഞാൽ പറയും നീ ഒരുപാട് സമയം ടി വി കണ്ടിട്ടാണ് അല്ലെങ്കിൽ മൊബൈൽ നോക്കിയിട്ടാണെന്ന്. അപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ അമ്മമാരെ കുറ്റം പറയാറുണ്ടല്ലേ. ഇപ്പൊ ദേ നമ്മുടെ ഉറക്കം കവർന്നെടുത്ത് കൊണ്ടുപോകുന്ന ഒരു വില്ലൻ തന്നെയാണ് ഈ മൊബൈൽ ഫോൺ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യം അല്ലേ. മാത്രമല്ല ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ശത്രു മൊബൈൽ ഫോൺ ആണെന്നാണ് ഈ വിദഗ്ധരുടെയൊക്കെ ഒരു കണ്ടെത്തൽ. ഗവേഷണങ്ങളൊക്കെ പ്രകാരം ഈ കൗമാരകാലം മുതൽ തന്നെ സ്ത്രീകളിൽ ഉറക്കമില്ലായ്മയുടെ ഒരു സാധ്യത പുരുഷന്മാരെക്കാൾ കൂടുതലാണ്. ഒരു 90s കിഡ്സിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ മൊബൈലൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത് പ്രത്യേകിച്ച് ആൻഡ്രോയിഡ് ഐഫോണുകളൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അല്ലെ. പക്ഷേ നമ്മുടെ ചെറിയ തലമുറ ഈ ജെൻസി എന്നൊക്കെ പറയുന്ന വിഭാഗത്തിൽപ്പെടുന്നവർക്ക് അവരുടെ കുട്ടിക്കാലം മുതലേ അവർ കണ്ടുവരുന്നത് ഈ പറയുന്ന ഫോണുകളും കാര്യങ്ങളും ഒക്കെ അവരുടെ കൂടെ തന്നെയുണ്ട്, അവർക്കൊപ്പം തന്നെയുണ്ട്. അവരുടെ ഒരു ഉറക്കമില്ലായ്മയുടെ കാരണവും ഇത് തന്നെയാണ് കേട്ടോ. അവർക്കതൊരു ശീലമായി, പക്ഷെ അവരതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഓക്കെ, എന്തായാലും നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പേരുണ്ടല്ലോ, ഒന്ന് ജെമിനി പിന്നൊന്ന് ചാറ്റ് GPT. ഇവരോടൊന്ന് ചോദിച്ചു നോക്കിക്കോളൂ കേട്ടോ. അപ്പൊ ഞാൻ പറയുന്നതിലും കാര്യമായ കാര്യമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം.

0: അറബി കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
3: Once again, back to the radio, 91.2 Radio Junction. ഞാൻ ഗോപിയാണ് കൂടെ ഉള്ളത്. നമ്മളിങ്ങനെ പറഞ്ഞു വന്നത് ഉറക്കത്തെ കുറിച്ചാണല്ലേ. ഉറക്കത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ പറയാറുണ്ട്. ഈ പ്രായപൂർത്തിയാകുന്ന ഒരു കാലം, അതുപോലെ തന്നെ ഗർഭകാലം, പ്രസവശേഷം, ആർത്തവ വിരാമം, മെനോപോസ്, ഇവയുമായി ബന്ധപ്പെട്ട ഹോർമോൺ മാറ്റങ്ങളൊക്കെ ഉറക്കത്തെ ബാധിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ ഹോർമോണുകൾ മാത്രമല്ല കേട്ടോ കാരണം. ഹോർമോണിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വീട്ടുജോലികൾ, കുട്ടികളുടെയും പ്രായമായ മാതാപിതാക്കളുടെയൊക്കെ പരിചരണം, കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ, ഇവയൊക്കെ ഒരു വലിയ പങ്ക് ഇപ്പോഴും സ്ത്രീകളുടെ ചുമലിൽ തന്നെയാണ്. അല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കാൻ ഒരിക്കലും ആർക്കും കഴിയില്ല കേട്ടോ. ഇതോടൊപ്പം ഒരിക്കലും അവസാനിക്കാത്ത മെന്റൽ ലോഡ്, അഥവാ എല്ലാ കാര്യങ്ങളും ഓർത്തു വെച്ചിങ്ങനെ നിയന്ത്രിക്കേണ്ട ഒരു മാനസിക ഭാരമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൂടുതലായിട്ട് സ്ത്രീകൾക്ക് തന്നെയാണുള്ളത്. അത് അവരുടെ ഉറക്കത്തെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് ഒരു ഉദാഹരണം പറയാനാണെന്നുണ്ടെങ്കിൽ, കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണെന്ന് തോന്നും, എങ്കിൽ അതിൻ്റെ ഒരു ഉത്തരവാദിത്തം വളരെ വലുതാണെന്ന് നിങ്ങൾക്ക് തോന്നുകയും ചെയ്യും. ഇനിയിപ്പോൾ നമ്മുടെ മാതാപിതാക്കളെ, ചിലപ്പോൾ ഹസ്ബൻഡിൻ്റെ മാതാപിതാക്കളെ ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കളെ ആകാം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ഡേറ്റ് നിങ്ങൾ ജസ്റ്റ് മിസ്സിന് ഒന്ന് മറന്നു. ഓക്കെ, ഈ ഒരു അനുഭവം പലർക്കും ഉണ്ടായിട്ടുണ്ടാകാം അല്ലേ. നിങ്ങളൊന്ന് മറന്നു എന്നിരിക്കട്ടെ, നിങ്ങളെ ആദ്യം കുറ്റപ്പെടുത്തുന്നത് ഈ പറയുന്ന പേരൻസ് തന്നെയായിരിക്കാം. അതിനുശേഷം നിങ്ങളുടെ പാർട്ണർ നിങ്ങളെ കുറ്റപ്പെടുത്താനുള്ള സാധ്യത വളരെ വലുതാണ്. വെറും സാധ്യത മാത്രമല്ല, അതൊരു തള്ളിക്കളയാനാവാത്ത സാധ്യത തന്നെയാണ് അല്ലേ. എന്തായാലും ഇങ്ങനെയുള്ള കുറ്റപ്പെടുത്തലുകൾ എല്ലാം വന്നു വീഴുന്നത് ആരാണോ ഇതൊക്കെ നോക്കി നടത്തിക്കൊണ്ടു പോകുന്ന ഒരു സ്ത്രീ അവരുടെ ചുമലിലേക്കാണ്. ഇത് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നാം, പക്ഷെ ഇതിന്റെ ഒരു മാനസിക അവസ്ഥ, അല്ലെങ്കിൽ ഇതേ തുടർന്നുണ്ടാകുന്ന ഒരു മാനസിക വിഷമം അനുഭവിച്ചിട്ടുള്ളവർക്ക് ഇത് അത്ര സിമ്പിളായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് വീട്ടിലെ ഓരോ ഉത്തരവാദിത്തങ്ങളുടെയും കാര്യം. അപ്പോൾ പല കാര്യങ്ങളും ഓർമ്മിച്ച് നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്തം വന്നു വീഴുന്നത് ഈ സ്ത്രീകളുടെ ചുമലിലേക്ക് തന്നെയാണ്. ഇതുകൊണ്ട് എന്താ പ്രശ്നം ഉണ്ടാകുന്നതെന്നല്ലേ. ഈ ഒരു മാനസിക സമ്മർദ്ദം അവരുടെ ശരീരത്തിലെ കോർട്ടിസോൾ ഹോർമോണിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും അതുവഴി ഉത്കണ്ഠ, വിഷാദം, ബേൺ ഔട്ട്, ഉറക്കക്കുറവ് ഇവയ്ക്കൊക്കെ വഴിവെക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോ ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ.

കൂടിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ഉയർന്ന രക്തസമ്മർദ്ദമുണ്ടോ? നിങ്ങൾക്ക് ഉത്കണ്ഠയുണ്ടോ? വിഷാദമുണ്ടോ? രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരായി തീർന്നിട്ടുണ്ടോ? നിങ്ങൾ അടിക്കടി പനി ഉണ്ടാവുക, മറ്റസുഖങ്ങളിലേക്ക് പോവുക, മാത്രമല്ല നിങ്ങളുടെ ശരീരഭാരം വർദ്ധിക്കുന്നതായിട്ട് നിങ്ങൾ തോന്നുന്നുണ്ടോ? ഇനിയിപ്പം മെലിഞ്ഞു പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഓർമ്മക്കുറവും ശ്രദ്ധക്കുറവും നിങ്ങൾക്കുണ്ടോ? ഇതേ തുടർന്ന് നിങ്ങൾക്ക് ഹൃദ്രോഗവും സ്ട്രോക്കും വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാൻ നിങ്ങളെ കൊണ്ട് കഴിയോ? ഇത് ഒരു ഹോസ്പിറ്റലിന്റെയും അഡ്വർടൈസ്മെന്റ് അല്ല, ഇത് നിങ്ങളുടെ ഉറക്കത്തെ കുറിച്ചുള്ള ഒരു ചെറിയ അവയർനെസ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇനി ഉറക്കത്തിനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട്. നമുക്ക് അതിലേക്ക് പോകാം. ഇത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ്. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നമ്മുടെ ഉറക്കത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ നമുക്ക് ചെറിയ മാറ്റങ്ങൾ കൊണ്ട് തന്നെ സാധിക്കും. അതിനുവേണ്ട ചെറിയ ചെറിയ ടിപ്സ് ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഈ പറഞ്ഞ ആദ്യം തന്നെ ഞാൻ പറഞ്ഞ ആ ഒരു ക്ഷീണം, അവശത, ഇതിനൊക്കെ വളരെ വലിയൊരു മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ വ്യത്യസ്ത സമയങ്ങളിലായിരിക്കും ഉറങ്ങുന്നത് അല്ലെ? ഒരു സിനിമയൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് കുറച്ച് സമയം എവിടെയെങ്കിലും ഒക്കെ ഇരുന്ന് കുറച്ച് സമയം മൊബൈലിലൊക്കെ ഒന്ന് നോക്കിയിട്ടായിരിക്കും ഉറങ്ങുന്നത്. എന്നും കൃത്യസമയത്ത് ഉറങ്ങുന്ന എത്ര പേരുണ്ട്? അതൊരു വലിയ ചോദ്യമാണ്. അതിനുത്തരം വളരെ കുറച്ച് പേർ മാത്രമേ നൽകൂ.

എങ്കിലും ട്രൈ ചെയ്തൊന്ന് നോക്കിക്കോളൂ കേട്ടോ. ഈ ഒരു മണിക്കൂർ എന്നുള്ളത് ആദ്യം ഒരു 10 മിനിറ്റ് ആക്കാം, പിന്നെ 15 ആക്കാം, 20 മിനിറ്റ് ആക്കാം. അങ്ങനെ നമുക്ക് കൂട്ടി കൂട്ടി കൊണ്ടുവന്ന് ഈ ഒരു മണിക്കൂറിലേക്കൊക്കെ എത്തിക്കാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ മലയാളികൾ എന്ന് പറയുമ്പോൾ ചായക്കും കാപ്പിക്കും അഡിക്റ്റഡ് ആണ്. ഈ മൊബൈലിന് അഡിക്റ്റഡ് ആയതുപോലെ തന്നെ ചായയും കാപ്പിയും നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു കാര്യമാണല്ലേ. പക്ഷേ ഒഴിവാക്കേണ്ട, നിങ്ങൾ ഒഴിവാക്കേണ്ട സമയം എന്ന് പറയുന്നത് ഈ വൈകുന്നേരത്തിന് ശേഷമാണ്. കാപ്പിയും കഫീൻ അടങ്ങിയ പാനീയങ്ങളും ഒന്ന് കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതും കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ളവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആ ഒരു ശീലം നിങ്ങൾക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. ഇനി ഏറ്റവും മസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇടമുണ്ട്, ആ ഇടത്തിലേക്ക് നമുക്ക് പോകാം നല്ല പാട്ടിന് ശേഷം.

ഒരിടം ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അത് ഏതിടമാണെന്ന് നിങ്ങൾ ഊഹിച്ചു നോക്കിയോ? അത് മറ്റൊരിടവുമല്ല, നമ്മുടെ കിടപ്പുമുറിയാണ് കേട്ടോ. നമ്മൾ ഏറ്റവും സന്തോഷത്തോടുകൂടി ഇരിക്കാൻ ആഗ്രഹിക്കുന്നതും ശാന്തമായി ഇരിക്കാൻ ആഗ്രഹിക്കുന്നതും നമ്മുടെ വീടാണല്ലേ. ആ വീടിൽ നമുക്കായി നീക്കി വെച്ചിട്ടുള്ള ഒരിടമാണ് നമ്മുടെ സ്വന്തം എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ കിടപ്പുമുറി തന്നെയാണ് അല്ലേ. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് ഒന്ന് പോകാം. ഇത് എൻഡ് റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. വളരെ ശാന്തമായി ഉറങ്ങുന്നതിന് നല്ല ഉറക്കത്തിനും വേണ്ടി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മളിങ്ങനെ പറഞ്ഞു വന്നത്. കുറെ അധികം കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഈ കിടപ്പുമുറിയെ കുറിച്ചാണ്. നമ്മുടെ കിടപ്പുമുറി വളരെ ശാന്തവും അതുപോലെ തന്നെ ഇരുണ്ടതും തണുപ്പുള്ളതുമായിട്ട് സൂക്ഷിക്കുക. അതിനുവേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പണ്ടുകാലം മുതലേ ചെയ്തു വരാറുണ്ട് അല്ലെ. പകൽ സമയത്ത് നല്ല വെട്ടവും വെളിച്ചവും ഒക്കെ കയറുന്നതിനായി ജനലുകളും ഒക്കെ തുറന്നിടുക, വാതിലുകൾ തുറന്നിടുക, അതുപോലെ തന്നെ കർട്ടൻസ് ഒക്കെ നീക്കി നല്ല വെളിച്ചവും വായുവും ശുദ്ധവായും ഒക്കെ അകത്തേക്ക് കടന്നു വരാൻ നമ്മൾ തന്നെ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ബെഡ്റൂം പലപ്പോഴും ഒരേ രീതിയിലായിരിക്കും. അതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ തന്നെ അവിടെ ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീല് ചെയ്യും. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ? ഇടയ്ക്കിടെ ഈ കട്ടിലിന്റെ പൊസിഷനൊക്കെ ഒന്ന് മാറ്റിയിടാറുണ്ടോ? അലമാരിയൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാറും ടേബിളൊക്കെ മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ടൊന്ന് നോക്കാറുണ്ടോ? അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒന്ന് റൂമൊന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കണം കേട്ടോ. ശരിക്കും വളരെ വലിയൊരു വ്യത്യാസമായിരിക്കും നമ്മുടെ റൂമിൽ നമുക്ക് തോന്നുക. വളരെ ഫ്രഷ്നെസ്, നമുക്ക് തന്നെ ഉള്ളുകൊണ്ട് എന്തോ ഒരു സന്തോഷം, ആഹാ ഇന്ന് ഈ റൂമിൽ കിടന്നുറങ്ങാമല്ലോ എന്നൊരു തോന്നൽ നമുക്ക് തന്നെ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ റൂം ഈ രാത്രിയാകുമ്പോൾ നല്ല ഇരുട്ടൊക്കെ കിട്ടുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കിടപ്പുമുറിയുടെ കാര്യം ഇങ്ങനെയാണ്. നമ്മൾ പറഞ്ഞു വന്നത് ഉറക്കമില്ലായ്മയെ കുറിച്ചാണ്. ഉറക്കമില്ലായ്മ ഇനി നിങ്ങൾക്ക് ആഴ്ചകളോളം തുടരുകയോ അല്ലെങ്കിൽ കൂർക്കം വലി, ശ്വാസതടസ്സം തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു ഡോക്ടറുടെ സഹായം തേടേണ്ടതാണ്. ഞാൻ ഈ പറഞ്ഞ ടിപ്പുകളൊന്നും അപ്പോൾ അവിടെ വർക്കൗട്ട് ആകില്ല, അവിടെ ഒരു ഡോക്ടറുടെ സഹായം തന്നെ ആവശ്യം.

റേഡിയോ ജംഗ്ഷൻ നമ്മൾ അങ്ങനെ പറഞ്ഞു വന്നത് ഉറക്കത്തെ കുറിച്ചാണ്. നമ്മളെല്ലാവരും ഇന്ന് രാവിലെ കൂടി ചെയ്ത ഒരു കാര്യം ഉണ്ടാകും. രാത്രി തന്നെ അല്ലെങ്കിൽ മുമ്പ് തന്നെ നമ്മൾ അലാറം ഒക്കെ സെറ്റ് ചെയ്ത് വെക്കും അല്ലെ. രാവിലെ അലാറം അടിക്കുമ്പോൾ അത് ഓഫ് ചെയ്ത് വീണ്ടും കിടന്നുറങ്ങും. അങ്ങനെ കിടന്നുറങ്ങാൻ ആഗ്രഹിക്കാത്തവരൊക്കെ ചുരുക്കമായിരിക്കും അല്ലെ. ഇങ്ങനെയുള്ള കാര്യം ചെയ്തിട്ടില്ലാത്തവരും ആരും തന്നെ ഉണ്ടാവില്ല. ഒരു 5 മിനിറ്റ് കൂടി എന്ന് കരുതി നമ്മുടെ ഫോണിലെ അലാറം സ്നൂസ് ബട്ടൺ അമർത്തി. ഇതൊരു പലരുടെയും ഒരു സ്ഥിര ശീലം തന്നെയാണ്. കുറച്ചുകൂടി ഉറക്കം കിട്ടുമല്ലോ എന്നൊരു ആശ്വാസത്തിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു ചെറിയ ശീലം ഉണ്ടല്ലോ, ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൂടുതൽ ഉന്മേഷം തോന്നാൻ വേണ്ടിയാണ് നമ്മൾ പലരും വീണ്ടും വീണ്ടും ഉറങ്ങാനായിട്ട് ശ്രമിക്കുന്നത്. എന്നാൽ ഇങ്ങനെ സ്നൂസ് ചെയ്ത് ആ ഒരു ശീലം ഉണ്ടല്ലോ, അത് രാവിലെ ഉണരുമ്പോൾ കൂടുതൽ തളർച്ചയും ഉറക്കം തൂങ്ങലുമാണ് നമുക്ക് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഉറക്കത്തിന് ഒരു ചക്രമുണ്ട്, സ്ലീപ്പ് സൈക്കിൾ എന്ന് പറയും. സാധാരണയായി 90 മുതൽ 110 മിനിറ്റ് വരെയുള്ള ഒരു സൈക്കിളാണ് നമ്മുടെ ഉറക്കം എന്ന് പറയുന്നത്. നമ്മൾ സ്നൂസ് ബട്ടൺ അമർത്തുമ്പോൾ മസ്തിഷ്കം വീണ്ടും ആഴത്തിലുള്ള ഉറക്കത്തിലേക്ക് പോകാനാണ് ശ്രമിക്കുന്നത്. എന്നാലും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അടുത്ത അലാറം റിംഗ് ചെയ്യുന്നതോടെ ഈ ഒരു ചക്രം പകുതിക്ക് വെച്ച് മുറിയുന്നു. ഇത് നമ്മുടെ ശരീരത്തിന് ഗുണമല്ല, ദോഷമാണ് ഉണ്ടാക്കുന്നത്. മാത്രമല്ല മറ്റൊരു കാര്യം കൂടിയുണ്ട്, നമ്മൾ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ഉണരുമ്പോൾ നമ്മുടെ തലച്ചോറിന് അനുഭവപ്പെടുന്ന ഒരുതരം മന്ദതയുണ്ട്, സ്ലീപ്പ് ഇനേർഷ്യ എന്ന് പറയും. നമുക്ക് ശരിയായി ചിന്തിക്കാൻ കഴിയാത്തൊരവസ്ഥ, ശ്രദ്ധക്കുറവ്, ക്ഷീണം, ഇവയൊക്കെ ഇതിന്റെ ഒരു ലക്ഷണമാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന ചെറിയ കാര്യം അല്ലെങ്കിൽ നമ്മൾ ഒട്ടും ചിന്തിക്കാത്ത കാര്യങ്ങൾക്കുള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെ ഒളിഞ്ഞിരിക്കുന്നത്. നമ്മൾ ആരും ഇതൊന്നും ഒരിക്കലും ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഈ അലാറം അടിക്കുമ്പോഴൊക്കെ വീണ്ടും ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്നത് ഈ ഒരു അവസ്ഥയുടെ ദൈർഘ്യം വർദ്ധിപ്പിക്കുകയാണ്. ഫലമോ, രാവിലെ എഴുന്നേറ്റാലും ദീർഘനേരത്തേക്ക് നമുക്ക് ആ ഒരു ഉറക്കച്ചടവ്, ആ ഒരു ക്ഷീണം അല്ലെ. നിങ്ങൾക്ക് തോന്നാറില്ലേ ഇങ്ങനെയൊക്കെ?

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മാൾ, കരുനാഗപ്പള്ളി.

0: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നേ.
1: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നോ?
2: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
3: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: generation.
1: Wiggle, wiggle, wiggle.
2: രാവിലെ എത്ര മണിക്ക് ഉണരാൻ വേണ്ടിയിട്ടാണ് അലാറം സെറ്റ് ചെയ്തിട്ടുള്ളത്? അത് വ്യത്യസ്ത സമയങ്ങളിലേക്ക് ചേഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അതായത് ചിലപ്പോൾ 6 മണിക്കായിരിക്കും, അതിനുശേഷം ഒരു 6:15 അലാറം സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, 6:20 സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, 6:30 സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെ? അങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ നമുക്ക് അലാറത്തിന് വേണ്ടി നമ്മൾ അലാറം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട് അല്ലെ. ഈ അലാറം അടിക്കുമ്പോൾ നമ്മുടെ ശരീരം ഉണരാൻ വേണ്ടിയുള്ള ഹോർമോണുകൾ, അതായത് കോർട്ടിസോൾ പോലെയുള്ള ഹോർമോണുകൾ ഉത്പാദിപ്പിച്ചു തുടങ്ങും. എന്നാൽ ആ ഒരു സമയത്ത് വീണ്ടും സ്നൂസ് ചെയ്ത് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മുടെ തലച്ചോറിന് ഉണരണോ അതോ ഉറങ്ങണോ, ഈ ഒരു കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകും. നമ്മുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ഒരു ആശയക്കുഴപ്പം നമ്മളെ കൂടുതൽ തളർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ഒരു കാര്യത്തിലൊരു ചേഞ്ച് കൊണ്ടുവരുമോ? ഇത് എൻ്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ്. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. ഞാനിപ്പോൾ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, ഇനിയിപ്പോൾ അലാറം സ്നൂസ് ചെയ്യോ അതോ കറക്റ്റ് സമയത്ത് തന്നെ എഴുന്നേൽക്കുമെന്ന്. അതെ, ഈ അലാറം സ്നൂസ് ചെയ്തെന്ന് വഴി നമുക്ക് കുറച്ച് അധിക സമയം ഉറങ്ങാൻ കിട്ടിയേക്കാം അല്ലേ. എന്നാൽ ഇടയ്ക്ക് മുറിഞ്ഞു പോകുന്ന ഈ ഉറക്കം ഉണ്ടല്ലോ, നമ്മുടെ ശരീരത്തിന് യാതൊരുവിധ വിശ്രമവും നൽകുന്നില്ല. മാത്രമല്ല ആഴത്തിലുള്ള ആ ഉറക്കത്തിൻ്റെ ഡീപ്പ് സ്ലീപ്പിൽ നമ്മുടെ ശരീരം എത്തുന്നതിന് മുൻപ് തന്നെ അടുത്ത അലാറം അടിക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ സമയം വെറുതെ നഷ്ടപ്പെടുകയുള്ളൂ. നമുക്കറിയുന്ന മറ്റൊരു കാര്യമുണ്ട്, നമ്മളിങ്ങനെ ചെയ്തതിന് ശേഷം രാവിലത്തെ ഈ ഒരു ശീലം നമ്മുടെ ആ ദിവസത്തെ എല്ലാ പ്രവർത്തനങ്ങളെയും ബാധിക്കും അല്ലേ. ശരിക്കും നമ്മുടെ മൂഡിനെ തന്നെ ബാധിക്കും. ദീർഘനേരം നീണ്ടു നിൽക്കുന്ന ഒരു മന്ദത, അതുപോലെ തന്നെ പ്രതികരണ ശേഷി കുറയുക, ഏകാഗ്രത കുറവ്, മാനസികമായ ഒരു ഉന്മേഷമില്ലായ്മ, ഇവയ്ക്കെല്ലാം ഇത് കാരണമാകുമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അപ്പൊ പിന്നെ എങ്ങനെയാണ് കറക്റ്റ് സമയത്ത് ഉണരുക? അലാറം അടിച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഉറക്കത്തിലേക്ക് പോകും. പക്ഷെ അങ്ങനെ ഉറങ്ങാതിരിക്കാൻ ആ ഒരു ഉറക്കം നമ്മളിൽ നിന്ന് വിട്ടുപോകാനായി ഒരു ടിപ്പ് ഉണ്ട് കേട്ടോ. അപ്പൊ ആ ടിപ്പിലേക്ക് പോകാം.

ഉറക്കം കറക്റ്റ് ആയാൽ ഉറപ്പായിട്ടും നമ്മുടെ ലൈഫിനെ മൊത്തത്തിലൊന്ന് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിതുപോലെ ഒരു റീൽ കണ്ടൊരു കാര്യമാണ് കേട്ടോ. അപ്പൊ അത് ഞാൻ പരീക്ഷിച്ചു നോക്കി സക്സസ് ആയിട്ടുണ്ട്. സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്നത് പോലെ രാവിലെ അലാറം ഒക്കെ സ്നൂസ് ചെയ്ത് വെച്ച് ഉറങ്ങുന്നവരാണല്ലോ നമ്മൾ. അപ്പോൾ ഇങ്ങനെ ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടില്ല. ഇത് പഠനങ്ങളൊക്കെ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്, നമ്മുടെ അനുഭവത്തിലൂടെ നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അലാറം ഒക്കെ അടിച്ചു കഴിയുമ്പോൾ ജസ്റ്റ് അത് ഓഫ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഒരു ദീർഘ നിശ്വാസം എടുക്കുക, ബ്രീത്ത് ഇൻ ചെയ്യുക, അത് കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് വെക്കുക, അതിനുശേഷം ബ്രീത്ത് ഔട്ട് ചെയ്യുക. അങ്ങനെ കുറച്ച് ടൈം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഉറക്ക ക്ഷീണമുണ്ടല്ലോ, അല്ലെങ്കിൽ വീണ്ടും ഉറങ്ങണമെന്നുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടല്ലോ, അത് നമുക്ക് ഒഴിവാക്കി കളയാൻ സാധിക്കുന്നതാണ്. ഇത് ഞാൻ പരീക്ഷിച്ചിട്ട് സക്സസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ, വീട്ടമ്മമാർക്കൊക്കെ ഈ പറഞ്ഞ ഒരു ടിപ്പ് ഉറപ്പായിട്ടും സക്സസ് ആയി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മറക്കണ്ട, അലാറം ഓഫ് ചെയ്യുക, അതിനുശേഷം ഒന്ന് ബ്രീത്ത് ഇൻ ചെയ്യുക, കുറച്ച് നേരം ആ ശ്വാസം ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക, അതിനുശേഷം ബ്രീത്ത് ഔട്ട് ചെയ്യുക. അങ്ങനെ ഒന്ന് രണ്ട് തവണ ചെയ്ത് കഴിയുമ്പോൾ ഉറപ്പായിട്ടും നമുക്കൊരു ഉന്മേഷം ഫീൽ ചെയ്യും, നമ്മൾ ബെഡിൽ നിന്ന് ഉണരുകയും ചെയ്യും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അറിയിക്കണം കേട്ടോ ഫീഡ്ബാക്ക്. തൽക്കാലം ഇന്നത്തെ റേഡിയോ ജംഗ്ഷനിൽ നിന്നും ഞാൻ ഗോപിക ബൈ പറയുന്നു. കേട്ടോണ്ടേരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

91.2 ചുറ്റുവട്ട വിശേഷത്തിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാനാണ്, എന്റെ പേര് ആതിര. സംസ്ഥാനത്ത് വീണ്ടും കള്ളക്കടൽ മുന്നറിയിപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ ബുധനാഴ്ച പുലർച്ചെ 5:30 വരെ 1.0 മുതൽ 1.3 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കന്യാകുമാരി തീരത്ത് ബുധനാഴ്ച രാത്രി 11:30 വരെയും 1.2 മുതൽ 1.3 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടാകുമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് കരക്കടുപ്പിക്കുന്നതും കടലിലേക്ക് ഇറക്കുന്നതും കരക്കടുപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. ആയതിനാൽ തിരമാല ശക്തിപ്പെടുത്തുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരക്കടുപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. മുന്നറിയിപ്പ് പിൻവലിക്കുന്നത് വരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ്. മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക. വള്ളങ്ങൾ തമ്മിലുള്ള സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക. തീരശോഷണത്തിനും സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ജാഗ്രത പുലർത്തണമെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന കേന്ദ്രം പുറത്തുവിട്ട മുന്നറിയിപ്പിൽ പറയുന്നു. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു.

0: പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ഉച്ചയ്ക്ക് ചർച്ച. വയനാട്ടിൽ വന്യമൃഗങ്ങളുടെ എണ്ണത്തിൽ വർധനയുണ്ടെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. അഴിമതിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന വിജിലൻസ് കമാൻഡോസ് പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കരൾ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. വനിതകളുടെ ഷോട്ട്പുട്ടിൽ ഷർമിള ധൻകറിന് സ്വർണം. വാർത്തകൾ വിശദമായി. പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. രാവിലെ സമ്മേളനം ആരംഭിച്ചത് മുതൽ നീറ്റ് വിഷയത്തിൽ ഇരുസഭകളിലും പ്രതിപക്ഷം ബഹളം തുടങ്ങി. ഇതോടെ ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവച്ചു. അതേസമയം 2026 പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ലോക്സഭയിൽ ചർച്ച ചെയ്യുമെന്ന് സ്പീക്കർ ഓം ബിർള പറഞ്ഞു. ഇന്നലെ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ലഹരി വിരുദ്ധ കർമ്മ പദ്ധതിയായ മയങ്ങില്ല കേരളത്തിന്റെ ഭാഗമായുള്ള ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ മന്ത്രി എം ലിജു വിതരണം ചെയ്തു. തിരുവനന്തപുരം എക്സൈസ് കമ്മീഷണറേറ്റിൽ നടന്ന ചടങ്ങിൽ 14 ജില്ലകളിലെയും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാർക്ക് കിറ്റുകൾ കൈമാറി. ലഹരി പരിശോധനയ്ക്കുള്ള 4 പ്രത്യേകതരം കിറ്റുകളാണ് കൈമാറിയത്. അഴിമതിക്കെതിരായ പോരാട്ടത്തിന്റെ അംബാസഡർമാരായി യുവജനങ്ങളെ അണിനിരത്തുന്ന വിജിലൻസ് കമാൻഡോസ് പദ്ധതിയുടെ ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നാളെ നിർവഹിക്കും. ശ്രീകാര്യം ലോയോള സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ കമാൻഡോ ബാഡ്ജുകൾ വിതരണം ചെയ്യും. മന്ത്രി കെ മുരളീധരൻ അധ്യക്ഷത വഹിക്കും. സർക്കാർ വകുപ്പുകളിൽ അഴിമതി തടയാൻ ലക്ഷ്യമിട്ട് വിജിലൻസ് നടപ്പാക്കുന്ന പ്രോജക്ട് സീറോ യജ്ഞത്തിലേക്കാണ് യുവതയെ പങ്കാളികളാക്കുന്നത്. ശബരിമല സ്വർണ അപഹരണ കേസിൽ റിമാൻഡിലായിരുന്ന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെയും ബോർഡ് മുൻ അംഗം എ അജികുമാറിനെയും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. എസ്ഐടിയുടെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച കൊല്ലം വിജിലൻസ് കോടതിയാണ് 1 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടത്. ഇരുവരെയും ഇന്ന് കൊല്ലത്ത് ചോദ്യം ചെയ്യും. സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തു പ്രവർത്തിക്കാൻ യുഡിഎഫ് സർക്കാരിന് സമയവും കഠിനാധ്വാനവും വേണ്ടിവരുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കെ എം അഭിജിത്ത് എംഎൽഎയുടെ ഓഫീസ് ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. സർക്കാർ അവതരിപ്പിച്ച ധവളപത്രത്തിലൂടെ ഖജനാവിന്റെ അവസ്ഥ മനസ്സിലാക്കാമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. ഹെപ്പറ്റൈറ്റിസ് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൌൺ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഹെപ്പറ്റൈറ്റിസ് രോഗത്തെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ആർസിഎച്ച് ഓഫീസർ ഡോക്ടർ നവ്യ ആകാശവാണി വാർത്തകളോട്.
1: ഹെപ്പറ്റൈറ്റിസ് എയും ഇയും മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് പകരുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി എന്നിവ രക്തം വഴിയും ശരീരസ്രവം വഴി രോഗിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരാം. ഭക്ഷണത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് എയും ഇയും തടയാൻ സുരക്ഷിതമായ ഭക്ഷണം, സുരക്ഷിതമായ കുടിവെള്ളം എന്നിവ ഉറപ്പാക്കുക. തിളപ്പിച്ചാറിയ വെള്ളം നിർബന്ധമായും കുടിക്കുക. ശക്തമായ ചൂടിൽ ഹെപ്പറ്റൈറ്റിസ് വൈറസുകൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെടും. മറ്റൊന്ന് വാക്സിനാണ്. ഹെപ്പറ്റൈറ്റിസ് എയ്ക്ക് ഫലപ്രദമായ വാക്സിൻ ലഭ്യമാണ്.
0: വയനാട്ടിൽ വന്യമൃഗങ്ങളുടെ എണ്ണത്തിൽ വർധനയുണ്ടെങ്കിൽ അവയെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ഇത് സംബന്ധിച്ച് പഠിക്കാൻ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധരും ഉദ്യോഗസ്ഥരുമായി അടുത്ത മാസം ചർച്ച നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വയനാട്ടിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്യാന്തര കടുവ ദിനത്തിന്റെ ഭാഗമായി വനം മ്യൂസിയം വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ നാളെയും മറ്റന്നാളും പരിപാടികൾ സംഘടിപ്പിക്കും. നാളെ വൈകിട്ട് 3 മണിക്ക് മന്ത്രി ഒ ജെ ജനീഷ് കടുവ ദിനാചരണം ഉദ്ഘാടനം ചെയ്യും. വ്യാഴാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പേരിൽ നടത്തിയ വ്യാജ ധനസഹായ വാഗ്ദാനത്തിൽ എറണാകുളം പറവൂർ സ്വദേശിക്ക് പണം നഷ്ടമായി. സംഭവത്തിൽ ആലുവ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജൻധൻ യോജന എന്ന പേരിലാണ് ഇൻസ്റ്റഗ്രാം വഴി തട്ടിപ്പ് നടന്നത്. പദ്ധതി പ്രകാരം എല്ലാവർക്കും 5000 രൂപ ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനം. സ്കൈറൂട്ട് എയ്റോസ്പേസിന്റെ സ്ഥാപകരായ പവൻ ചന്ദന, നാഗഭാരത് ഡാക്ക എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. വിക്രം 1 വിജയവും ഭാവി പദ്ധതികളും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. സ്കൈറൂട്ട് പ്രതിനിധികളുടെ ലക്ഷ്യബോധം സ്വകാര്യ ബഹിരാകാശ മേഖലയുടെ സജീവ മുന്നേറ്റത്തെ പ്രതിഫലിപ്പിക്കുന്നതായി പറഞ്ഞ ശ്രീ നരേന്ദ്രമോദി എയ്റോസ്പേസ് സംഘത്തിന് ആശംസകളും നേർന്നു. അസമിൽ വെള്ളപ്പൊക്ക ദുരിതത്തിന് നേരിയ ശമനം. നിലവിൽ ശിവസാഗർ, ഗോലാഘട്ട് ഉൾപ്പെടെ 6 ജില്ലകളിലാണ് വെള്ളപ്പൊക്ക ദുരിതം തുടരുന്നത്. 631 ഗ്രാമങ്ങളിലായി 445,495 പേരെയാണ് വെള്ളപ്പൊക്ക കെടുതികൾ ബാധിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് മഴ ശക്തമാകാൻ സാധ്യത. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരും. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കോട്ടയം തിരുവാർപ്പ് പഞ്ചായത്തിലെ മലരിക്കലിനെ പിങ്ക് പട്ടണിയിച്ച് വീണ്ടും ആമ്പൽ വസന്തം. കിലോമീറ്ററുകളോളം പരന്നുകിടക്കുന്ന ആമ്പൽ കാഴ്ചകൾ കാണാൻ വൻ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ആമ്പൽ പൂക്കൾക്കിടയിലൂടെ വള്ളത്തിൽ സഞ്ചരിച്ച് പൂക്കൾ തൊട്ടടുത്ത് കാണാനും ചിത്രങ്ങൾ പകർത്താനും വിപുലമായ ബോട്ടിംഗ് സൌകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പുലർച്ചെ 5 മണി മുതൽ രാവിലെ 9:30 വരെയാണ് ഈ മനോഹര ദൃശ്യം കണ്ടാസ്വദിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. വെയിൽ കൂടുന്നതോടെ പൂക്കൾ വാടിപ്പോകുന്നതിനാൽ അതിരാവിലെ തന്നെ വലിയ തിരക്കാണ് പ്രദേശത്ത് അനുഭവപ്പെടുന്നത്.
0: സംസ്ഥാനത്ത് ഇന്ന് ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. മഴക്കുറവും അന്തരീക്ഷ താപനില താരതമ്യേന ഉയർന്ന നിലയിൽ തുടരുന്നതുമൂലം വൈദ്യുതി ഉപഭോഗം ഗണ്യമായി വർദ്ധിച്ചിരിക്കുകയാണ്. വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിൽ ഭാഗിക വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നേക്കുമെന്ന് KSEB അറിയിച്ചു. ഇന്ന് ലോക പ്രകൃതി സംരക്ഷണ ദിനം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനാണ് ഈ ദിനം ആചരിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
4: 1997 ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറാണ് July 28 ലോക പ്രകൃതി സംരക്ഷണ ദിനമായി പ്രഖ്യാപിച്ചത്. പ്രകൃതി സംരക്ഷണത്തിന്റെയും ഭൂമിയുടെ ക്ഷേമത്തിനായുള്ള സുസ്ഥിരമായ രീതികളുടെയും പ്രാധാന്യം ഊന്നിപ്പറയുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ സംരക്ഷിക്കുക, ആവാസ വ്യവസ്ഥയുടെ നശീകരണം തടയുക, നിലനിൽപ്പ് ഭീഷണി നേരിടുന്ന വനങ്ങൾ, തണ്ണീർത്തടങ്ങൾ, പവിഴപ്പുറ്റുകൾ എന്നിവയുടെ അറ്റകുറ്റപ്പണികൾ നടത്തി പരിസ്ഥിതി വ്യവസ്ഥ പുനഃസ്ഥാപിക്കുക, ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കുകൾ കുറയ്ക്കുകയും ജലമലിനീകരണം ഇല്ലാതാക്കുകയും എന്നിവയാണ് ഈ വർഷം ഊന്നൽ നൽകുന്ന പ്രധാന മേഖലകൾ. IUCN കണക്ക് പ്രകാരം 44,000+ ഇനം മൃഗങ്ങളും സസ്യങ്ങളുമാണ് ലോകത്താകെ വംശനാശ ഭീഷണി നേരിടുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. ഇതുവരെ 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 10. വനിതകളുടെ ഷോട്ട്പുട്ട് F57 ഇനത്തിൽ ഷർമിള ധൻഗർ സ്വർണം നേടി. ഇതേ ഇനത്തിൽ ഇന്ത്യയുടെ ശിൽപ കെ ശൈലയ്ക്കാണ് വെങ്കലം. ഭാരോദ്വഹനത്തിൽ പുരുഷന്മാരുടെ 79 കിലോഗ്രാം വിഭാഗത്തിൽ വല്ലൂരി അജയ് ബാബുവും വനിതകളുടെ 53 കിലോഗ്രാം വിഭാഗത്തിൽ ജ്ഞാനേശ്വരി യാദവും വെള്ളി നേടി. അതേസമയം വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ ബോക്സർ ലൌലിന ബോർഗോഹെയ്ൻ മെഡൽ ഉറപ്പാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 118 പോയിന്റ് ഉയർന്ന് 76,954, നിഫ്റ്റി 29 പോയിന്റ് നേട്ടത്തിൽ 24,023 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1,240 രൂപ താഴ്ന്ന് 1,05,720 രൂപയും ഗ്രാമിന് 13,215 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം ഈ മാസം 30 അവസാനിക്കും. സെൻസസ് 1-ാം ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ജല അതോറിറ്റിയുടെ PTP നഗറിലുള്ള കുണ്ടമൺകടവ് പമ്പ് ഹൌസിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ തിരുവനന്തപുരം നഗരത്തിൽ ഇന്നും നാളെയും ജലവിതരണം തടസ്സപ്പെടും. തിരുമല കരമന സെഷനുകളുടെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിലാണ് ജലവിതരണം പൂർണ്ണമായും മുടങ്ങുന്നത്. രാജ്യത്ത് അടുത്ത മാസം 25 മുതൽ ഇൻസ്റ്റഗ്രാം നിരോധിക്കുമെന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റുകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനവും സർക്കാർ നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. അതേസമയം ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെ അർദ്ധരാത്രി വെടിയുതിർത്തുവെന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകളും വ്യാജമെന്ന് PIB അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ഉച്ചയ്ക്ക് ചർച്ച. വയനാട്ടിൽ വന്യമൃഗങ്ങളുടെ എണ്ണത്തിൽ വർധനയുണ്ടെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. അഴിമതിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന വിജിലൻസ് കമാൻഡോസ് പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കരൾ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. വനിതകളുടെ ഷോട്ട്പുട്ടിൽ ഷർമിള ധൻകറിന് സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ ഏത് റേഡിയോ 91.2.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.

0: അഭ്യർത്ഥിച്ചു.
1: ആജ് ഹം ദോ ബജേ ഇസ് മഹത്വപൂർണ വിഷയ പർ ചർച്ച കരേംഗേ ഐസാ സഭി ലോഗോ നേ സമ്മതി വ്യക്ത കി ഹൈ സമയ സർക്കാർ ഓർ പ്രതിപക്ഷ ബേറ്റ് കർ സമയ തയ കർ ലേഗാ ഓർ മേരാ ആപ്സേ ആഗ്രഹ ഹൈ കിത്നാ ഭി ഗതിരോധ ഹോ കിത്നാ ഭി ബഡാ മുദ്ദാ ഹോ ലേക്കിൻ പ്രശ്നകാല മേ ഗതിരോധ നഹീ ഹോനാ ചാഹിയേ പൂരേ ദേശ് കേ അന്ദർ ഏക സകാരാത്മക ദിശാ ജായേ കി സൻസദ് മേ ചർച്ച ഹോതി ഹൈ.
0: ഗ്ലാസ്ഗോവിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്കായി മെഡൽ നേടിയ താരങ്ങൾക്ക് ലോക്സഭ ഇന്ന് അഭിനന്ദനം രേഖപ്പെടുത്തി. രാജ്യസഭയും സമാന രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. ബഹളം തുടരുന്ന സാഹചര്യത്തിൽ സഭാധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ നടപടികൾ 2 മണിവരെ നിർത്തിവയ്ക്കുകയായിരുന്നു. എൻഡിഎയുടെ പ്രതിവാര പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ഇന്ന് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങി മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. തൃണമൂൽ കോൺഗ്രസിൽ നിന്നും പിരിഞ്ഞ് പുതുതായി രൂപീകരിച്ച നാഷണൽ സിറ്റിസൻസ് പാർട്ടി ഓഫ് ഇന്ത്യ എംപിമാരും യോഗത്തിൽ പങ്കെടുത്തു. സ്കൈറോട്ട് എയ്റോസ്പേസിന്റെ സ്ഥാപകരായ പവൻ ചന്ദന, നാഗഭാരത് ഡാക്ക എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. വിക്രം 1 വിജയവും ഭാവി പദ്ധതികളും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി അറിയിച്ചു. നീറ്റ് യുജി പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകളും നിയമ നടപടികളും പിൻവലിക്കാൻ തീരുമാനിച്ച ബീഹാർ അസം സർക്കാരുകൾ. ഈ മാസം 26 വൈകുന്നേരം 6 മുൻപായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ എഫ്ഐആറുകളും പരാതികളും പിൻവലിക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് ബീഹാർ ആഭ്യന്തരവകുപ്പ് അറിയിച്ചു. അറസ്റ്റിലായവരെ ഉടനടി മോചിപ്പിക്കുമെന്നും ഇവർക്കെതിരെ ഭാവിയിൽ യാതൊരു നടപടിയും ഉണ്ടാകില്ലെന്നും സർക്കാർ ഉറപ്പു നൽകി. പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ അടിയന്തരമായി പിൻവലിക്കുമെന്നും വിഷയം പൂർണ്ണമായും അവസാനിപ്പിച്ചതായും അസം സർക്കാരും വ്യക്തമാക്കി. ഹബ് ആൻഡ് സ്പോക്ക് വ്യോമയാന മാതൃക വഴി 2030 രാജ്യത്ത് 4 ലക്ഷത്തോളം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന് വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. $30 ബില്യൺ അധിക സാമ്പത്തിക വളർച്ച കൈവരിക്കാനാകുമെന്നും പഞ്ചാബിലെ അമൃത്സർ വിമാനത്താവളത്തിലെ ഹബ് ആൻഡ് സ്പോക്ക് വിമാന സർവീസ് ഉദ്ഘാടന ചടങ്ങിനെ ഓൺലൈനായി അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് കുതിപ്പേകാൻ പദ്ധതി സഹായിക്കുമെന്നും അമൃത്സറിൽ നിന്നുള്ള യാത്രക്കാർക്ക് 20 വിദേശ നഗരങ്ങളിലേക്ക് ഹബ് ആൻഡ് സ്പോക്ക് സർവീസിലൂടെ കണക്ടിവിറ്റി ലഭ്യമാകുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു.
2: അഗർ മുജേ പൂച്ചേ കി ഹബ് ആൻഡ് സ്പോക്ക് മോഡൽ കാ സബ്സേ അധിക ലാഭ് ഭാരത് കെ കിസ് ഷഹർ കോ ഹോനേ വാലാ ഹൈ തോ മേ ബിനാ സോചേ കഹ സക്താ ഹൂ കി വോ ഹൈ അമൃത്സർ. ആജ് ഭാരത് കാ ഏവിയേഷൻ സെക്ടർ ദുനിയാ കാ തീസരാ സബ്സേ ബഡാ ഡൊമസ്റ്റിക് ഏവിയേഷൻ മാർക്കറ്റ് ബൻ ചുക്കാ ഹൈ. 2014 മേ അഗർ ദേഖേംഗേ ദേശ് മേ കേവല 74 എയർപോർട്സ് തേ, ആജ് 167 എയർപോർട്സ് ഹൈ. ഓർ മോഡിഫൈഡ് ഉഡാൻ കെ മാധ്യമ സേ ആനേ വാലേ 10 വർഷോ മേ 100 നയോ എയർപോർട്ട് ഓർ 200 നയ ഹെലിപോർട്ട് ബൻകർ തയ്യാർ ഹോംഗേ ഹമാരേ ഭാരത് മേ.
0: കളിപ്പാട്ട നിർമ്മാണ മേഖലയെ പിന്തുണയ്ക്കുന്നതിനും 2032 ആഗോള കളിപ്പാട്ട വിപണിയിൽ ഇന്ത്യയുടെ വിഹിതം 5% കർമ്മസമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ കളിപ്പാട്ട വ്യവസായത്തെ ആഗോള മൂല്യ ശൃംഖലയുമായി സംയോജിപ്പിക്കുന്നതിൽ കർമ്മസമിതി ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അസമിൽ പ്രളയം നേരിട്ട വിവിധ ജില്ലകളിൽ സാഹചര്യം മെച്ചപ്പെട്ടു വരുന്നതായി റിപ്പോർട്ടുകൾ. 631 ഗ്രാമങ്ങളിൽ നിന്നായി 4.45 ലക്ഷം പേരെയാണ് പ്രളയം ബാധിച്ചത്. പ്രളയക്കെടുതികൾ ഏറ്റവും രൂക്ഷമായി അനുഭവപ്പെട്ട ശിവനഗർ ജില്ലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ദാരിക, ദിഖോവ് നദികളിൽ വെള്ളം താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട്. നിരവധി ഉൾഗ്രാമങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. ബോട്ടുകളിലൂടെ അവശ്യവസ്തുക്കൾ ഈ മേഖലയിലേക്ക് എത്തിക്കാൻ ശ്രമം തുടരുകയാണ്. പ്രളയക്കെടുതികൾ സംബന്ധിച്ച് അസമിലെ എംപിമാരുമായി ചർച്ച നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരിതബാധിതർക്ക് എല്ലാ സഹായവും ഉറപ്പു നൽകി. ഉത്തരാഖണ്ഡിൽ കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. ഉത്തരകാശി, ഡെറാഡൂൺ, രുദ്രപ്രയാഗ്, ചമോലി, നൈനിറ്റാൾ തുടങ്ങിയ മേഖലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. വ്യാപകമായ ഗതാഗത തടസ്സവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആന്തരിക അവയവങ്ങളിലൊന്നായ കരളിന്റെ സംരക്ഷണത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക, കരൾ രോഗങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് എല്ലാ വർഷവും June 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നത്. രോഗവ്യാപനം തടയുന്നതിലെ സാമ്പത്തികവും സാമൂഹികവുമായ വെല്ലുവിളികൾ പരിഹരിക്കുകയാണ് ഇക്കുറി ദിനാചരണത്തിന്റെ ലക്ഷ്യം. കണ്ണൂർ ആറളം ഫാമിലും പുനരധിവാസ

0: മേഖലയിലും ഭീതി പരത്തുന്ന KM-1 എന്ന മോഴയാനയെ മയക്കുവെടിവെച്ച് പിടികൂടുന്നതിന് വനംവകുപ്പ് നടപടികൾ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഇതു സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: മയക്കുവെടിവെക്കുന്നതിന് മുന്നോടിയായി ആനയുടെ ആരോഗ്യനിലയും നിലവിലെ സ്വഭാവ രീതികളും സൂക്ഷ്മമായി വിലയിരുത്തുന്ന പ്രവൃത്തിയാണ് ഇന്ന് നടക്കുന്നത്. ഇതിനായി RRT വെറ്റിനറി ഡോക്ടർ ഇല്യാസ് റാവുത്തരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കാട്ടാനയെ നേരിട്ട് നിരീക്ഷിച്ചു വരികയാണ്. ആനയെ സുരക്ഷിതമായി മയക്കുവെടിവെക്കുന്നതിനായി പ്രത്യേക അഡ്വൈസറി കമ്മിറ്റിക്ക് രൂപം നൽകാൻ തീരുമാനമെടുത്തിരുന്നു. മയക്കുവെടിവെക്കുന്നതിനും തുടർ നടപടികൾക്കുമായി നിയോഗിക്കേണ്ട വിദഗ്ധരടങ്ങുന്ന ഫീൽഡ് ഓപ്പറേറ്റിംഗ് ടീമിനെയും തീരുമാനിച്ചിട്ടുണ്ട്.
0: ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന ഇന്ത്യ. 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 10 മെഡലുകളാണ് ഇന്ത്യ ഇതുവരെ നേടിയത്. വനിതകളുടെ ഷോട്ട്പുട്ട് F57 ഫൈനലിൽ ഇന്ത്യയുടെ ഷർമിള ധൻഗർ സ്വർണം നേടി. ഇതേ ഇനത്തിൽ ശിൽപ കെ ശൈല വെങ്കലവും നേടിയിട്ടുണ്ട്. ഭാരോദ്വഹനത്തിൽ പുരുഷന്മാരുടെ 79 കിലോഗ്രാം വിഭാഗത്തിൽ വല്ലൂരി അജയ് ബാബുവും വനിതകളുടെ 53 കിലോഗ്രാം വിഭാഗത്തിൽ ജ്ഞാനേശ്വരി യാദവും വെള്ളി നേടി. വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ ബോക്സർ ലോവ്ലിന ബോർഗോഹൈൻ മെഡൽ ഉറപ്പാക്കിയിട്ടുണ്ട്. കോമൺവെൽത്ത് മെഡൽ നേട്ടങ്ങളിൽ ഇന്ത്യൻ താരങ്ങളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ പ്രമുഖർ അഭിനന്ദിച്ചു. ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെ അർദ്ധരാത്രി വെടിയുതിർത്തുവെന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര സർക്കാർ. ഡൽഹിയിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. പാക് അധിനിവേശ കശ്മീരിൽ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച ലോങ് മാർച്ചിൽ 20 മരണം. നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. സമാധാനപരമായി പ്രതിഷേധിച്ച സമരക്കാർക്ക് നേരെ പാക് സുരക്ഷാസേന ആയുധങ്ങളടക്കം പ്രയോഗിച്ചതായും വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭ ഇടപെടണമെന്നും ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇസ്രയേലും ലബനനും തമ്മിലുള്ള അടുത്തഘട്ട ചർച്ചകൾ അടുത്തമാസം 4 മുതൽ 6 വരെ റോമിൽ നടക്കുമെന്ന് US വിദേശകാര്യവകുപ്പ്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചയിൽ ഇസ്രയേലിൽ നിന്നും ലബനനിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ബ്രിക്സ് സാംസ്കാരിക സമ്മേളനം അടുത്തമാസം 5 മുതൽ 8 വരെ മധ്യപ്രദേശിൽ സംഘടിപ്പിക്കും. ഭോപ്പാലിൽ നടക്കുന്ന സമ്മേളനത്തിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള സാംസ്കാരിക മന്ത്രിമാരും പ്രതിനിധികളും പങ്കെടുക്കും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് മഴ ശക്തമാകാൻ സാധ്യത. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരും. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 65 പോയിന്റ് ഉയർന്ന് 76,895-ലും നിഫ്റ്റി 13 പോയിന്റ് നേട്ടത്തിൽ 24,008-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,240 രൂപ താഴ്ന്ന് 1,05,720 രൂപയും ഗ്രാമിന് 13,215 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് ചർച്ച ചെയ്യും. NDA പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ഇന്ന് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. നീറ്റ് UG പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കാൻ തീരുമാനിച്ച ബീഹാർ അസം സർക്കാരുകൾ. അസമിൽ പ്രളയം നേരിട്ട വിവിധ ജില്ലകളിൽ സാഹചര്യം മെച്ചപ്പെടുന്നു. ഉത്തരാഖണ്ഡിൽ കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കരൾ സംരക്ഷണത്തിന് പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകളുമായി മികച്ച പ്രകടനം തുടർന്ന ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ഭവാനി മോന്തേ വീർപ്പിച്ചോണ്ട് പോന്നു ചേട്ടാ.
1: താൻ പറഞ്ഞത് സ്വല്പം കടുപ്പം കൂടിപ്പോയി.
0: പിന്നെ പറയാതിരിക്കുന്ന എങ്ങനെയാ? ഈ നാട്ടിൽ ആർക്കെല്ലാം വയറൽപ്പനി വന്ന്? അവിടെ ഭർത്താവിന് മാത്രം വന്നത് അയലത്തുകാരൻ രാമേന്ദ്രൻ ക്ഷുദ്രം ചെയ്തിട്ടാന്ന് പറഞ്ഞ പിന്നെ ദേഷ്യം വരുത്തില്ലയോ?
1: പണ്ടേ ഭവാനി അങ്ങനെ. അവിടെ വീട്ടിലെ കുഞ്ഞിനസുഖം വന്നാലും ആടിന് സുഖമില്ലാതെ വന്നാലും അവള് മരുന്ന് മേടിക്കുന്നതിന് പകരം ചരട് ജപിച്ച് കെട്ടത്തേ ഉള്ളു.
0: ഇങ്ങനെയൊക്കെ ചെന്ന് പറയുമ്പോ ചരട് ജപിച്ച് കെട്ടാനിരിക്കുന്നവനെ വേണോ ആദ്യം പഠിക്കാന്? ചരട് ജപിച്ചു കൊടുക്കുന്ന സുന്ദരേശന്റെ കൈയൊടിഞ്ഞായിരുന്നല്ലോ. പ്ലാസ്റ്റർ ഇടുന്നതിന് പകരം ചരട് ജപിച്ച് കെട്ടാഞ്ഞെന്താ?
1: ഓരോ തരം അന്ധവിശ്വാസം.
0: അങ്ങനെയാണെങ്കിൽ ഏക്കർ കണക്കിന് വസ്തുക്കളുള്ള ഓമയൂരിലെ ഗോപാലകൃഷ്ണൻ തെണ്ടി കുത്തുവാള എടുക്കാൻ മന്ത്രം ജപിച്ചു തരുവോ?
1: ഇങ്ങനൊന്നും ഭവാനിയോട് പറഞ്ഞാൽ അവക്ക് മനസ്സിലാവത്തില്ല. അവൾ തൊഴിലുറപ്പിന് പോയി കിട്ടുന്ന കാശിന്റെ ബഹുഭൂരിഭാവവും ജോലിച്ചർക്കും തിരുമേനിമാർക്കും കൊടുക്കും.
0: അവടെ ഭർത്താവ് ഒരു ഞഞ്ഞാമുഞ്ഞായ. നാട്ടിലുള്ള ആണുങ്ങളായിരുന്നെങ്കിലേ ഒറ്റ തവണയെ ചരടും ജപിച്ചോണ്ട് ചെല്ലത്തുള്ളായിരുന്നു.
1: നമ്മുടെ ചക്കിന്റെ അയ്യത്തെ മനോഹരന്റെ കുടി നിർത്താനെ അവന്റെ ഭാര്യ കുറെ ചരട് ജപിച്ചു കൊടുത്തതാ. ചരട് ജപിച്ചു കെട്ടിയ ദിവസം തന്നെ അവൻ എന്നും അടിക്കുന്നതിനേക്കാൾ കൂടുതൽ അടിച്ചിട്ട് ചരടം കൂട്ടിച്ചു കളഞ്ഞു.
0: അക്കണക്കിന് നമ്മുടെ താലിത്തറയിലെ വിനോദിന്റെ ഭാര്യ ഡീസന്റ് ഒരു ചരട് ജപിക്കാനും പോകത്തില്ല, ഒരു ജോത്സ്യനെ കാണാനും പോകത്തില്ല.
1: ഇനി വേറെ രസം നടക്കും. താൻ ഭവാനിയോട് ചൂടായി സംസാരിച്ച കാര്യം ഈ വാർഡ് മുഴുവൻ നടന്നു പറയും. അവള്
0: പറയട്ടെ, മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞിട്ട് നടക്കട്ടെ. ഞാൻ ഒരു വാർഡിലും പഞ്ചായത്ത് ഇലക്ഷൻ നിൽക്കാൻ ഉദ്ദേശവും ഇല്ല, നിൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് പിടിക്കാനും പോകുന്നില്ല.
1: ഞാനതല്ല ആലോചിക്കുന്നത്. ഈ ഭവാനിയുടെ തൊട്ടയിലത്ത് താമസിക്കുന്ന ജോർജ് കുട്ടി അച്ചായന് ഡെങ്കിപ്പനി വന്നായിരുന്നല്ലോ. അവിടെ ചെന്ന് ഭവാനി എന്താ ചരടിന്റെ കാര്യം പറയാഞ്ഞത്?
0: വിവരമറിയും, ശോശാമ ഭവാനിയെ നിർത്തിപ്പൊരിക്കും.
2: അമ്മാവാ ഒരു ചായതാ.
0: എടാ ശശി, നിങ്ങളുടെ ഏരിയ വന്ന് വന്നങ്ങ് അലമ്പായല്ലോടാ.
2: ഞങ്ങളാരും ഒരു അലമ്പനും പോയിട്ടില്ല അമ്മാവി.
1: എന്നാലും എന്തേലും ഒക്കെ ഒരു പ്രശ്നം വന്നാലേ അത് നാട്ടുകാരുടെ ചെവിയിൽ എത്തുന്നതിന് മുമ്പേ പ്രശ്നം ഒന്ന് പരിഹരിക്കണ്ടായോ?
2: നാട്ടുകാര് പറഞ്ഞ അമ്മാവാ ഞാൻ പോലും പറഞ്ഞത്.
0: അല്ലെ, ഈ നാട്ടുകാര് പറഞ്ഞു പരത്തുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ?
2: ഒരു കാര്യവും ഇല്ല.
1: എടോ തന്നോടെ ഞാനത് പറഞ്ഞില്ലയോ? അന്നേരം ഞാൻ എന്തുവാ പറഞ്ഞത്?
0: അത് പിന്നെ എല്ലാരും പറഞ്ഞപ്പോ ഞാനും അതങ്ങ് വിശ്വസിച്ചു പോയി.
2: അമ്മാവി, ചെറുനാട്ട സുരേഷിന്റെ മോള് ഒരു പാവം പെങ്കൊച്ച. ആ കൊച്ചു കോളേജിൽ പോകുമ്പോ നമ്മുടെ ഉപ്പിന്റെ അയ്യത്തെ വേണുവിന്റെ മോൻ സ്ഥിരമായിട്ട് അതിനെ ശല്യപ്പെടുത്തായിരുന്നു.
0: ആ കൊച്ചിന്റെ വായിക്കകത്ത് നാക്കില്ലായിരുന്നോ? നല്ല നാല് വർത്തമാനം ആദ്യം ദിവസം തന്നെ പറഞ്ഞിരുന്നെങ്കിൽ അപ്പോഴേ പ്രശ്നം തീർന്നേനെ.
1: എടാ, ഈ കൊച്ച് അവസാനം അതിന്റെ തള്ളയോട് എന്ത് പറഞ്ഞു കാണും?
0: പറയണമല്ലോ.
2: ആ പറഞ്ഞതാ പ്രശ്നമായത്. തള്ള സുരേഷിനോടും പറഞ്ഞു.
0: എന്നിട്ട് സുരേഷ് ചോദിക്കാൻ ചെന്നോ?
2: പോയില്ല, നേരെ പോയി വേണുവിനെ കണ്ട് സംസാരിച്ച് അത് ഒതുക്കാവായിരുന്നു. പക്ഷെ സുരേഷ് ഇക്കാര്യം മനസ്സിൽ വെച്ചോണ്ടിരുന്നു.
1: ശല്യപ്പെടുത്തുന്ന ചെറുക്കനെ വഴിയിൽ തടഞ്ഞു നിർത്തി സൗകര്യം പോലെ ചോദിക്കാമെന്ന് വിചാരിച്ചു കാണും.
2: അങ്ങനെ ചെയ്തില്ല. കഴിഞ്ഞ ആഴ്ചയെ സുരേഷും മുട്ടിന്റെ അയ്യത്തെ ദാമോദരനും മൈക്കാടിനും പോകുന്ന രവീന്ദ്രനും കൂടിയെ ബാറി കയറി.
0: ഫസ്റ്റ് തങ്കപ്പെട്ട രണ്ടുപേരാ സുരേഷിന്റെ കൂടെ പോയത്.
2: രണ്ടെണ്ണം അകത്ത് ചെന്നപ്പോ സകല കാര്യവും സുരേഷ് അവരോട് അങ്ങ് പറഞ്ഞു.
1: എന്തൊരു വിട്ടിയായി സുരേഷ്.
2: ഏതായാലും ദാമോദരൻ ചേട്ടൻ രാത്രി വന്ന് പുള്ളിയുടെ ഭാര്യയോട് പറഞ്ഞു.
0: ചെല്ലമ്മ അപ്പൊ തന്നെ 100,000 പേർക്ക് ന്യൂസ് എത്തിച്ചു കാണും.
2: രവീന്ദ്രൻ അവന്റെ ഭാര്യയോടും പറഞ്ഞു. അവള് തയ്യൽ പഠിക്കാൻ പോകുന്ന സ്ഥലത്ത് എന്ത് വിതരണം അങ്ങ് നടത്തി.
0: പക്ഷെ അവര് പറഞ്ഞ് ശല്യപ്പെടുത്തിയെന്നല്ലയോ?
2: ഒരു പക്ഷെ പറഞ്ഞത് അങ്ങനെ ആയിരിക്കും. പക്ഷെ നാട്ടുകാര് പലരും പറഞ്ഞു പറഞ്ഞ് ആ പെണ്ണും വേണുവിന്റെ മോനും തമ്മിൽ അടുപ്പമായിരുന്നെന്നും പ്രണയം തെറ്റിയപ്പോ ചെറുക്കൻ വഴി തടഞ്ഞു നിർത്തി ശല്യപ്പെടുത്തിയെന്നുമാ.
1: വളരെ ലളിതമായി പരിഹരിക്കേണ്ട ഒരു കാര്യം വെറുതെ വഷളാക്കി.
0: രഹസ്യമായി ഒതുക്കേണ്ട സ്ഥലം ചർച്ച ചെയ്ത സ്ഥലവേദാ ബാറ്. വെള്ള ഉള്ളിൽ ചെന്ന് കഴിഞ്ഞപ്പോ അകത്ത് കിടന്ന രഹസ്യമെല്ലാം വെളിച്ചാടി. എല്ലാ കാര്യവും എല്ലാവരോടും പറയരുത്. ഒളിപ്പിക്കേണ്ടത് ഒളിപ്പിക്കുക തന്നെ വേണം. ഗോപ്യമായി വെക്കേണ്ടത് പുറത്തുവിട്ടാൽ പുറലോകം അറിയും, മനം കെടും.
3: നെല്ലും പതിരും തയ്യാറാക്കി അവതരിപ്പിച്ചത് വടക്കുംതല ശ്രീകുമാർ. ശബ്ദം നൽകിയവർ വടക്കുംതല ശ്രീകുമാർ, താമരക്കുളം മണി, വിദ്യാസാഗർ.

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

ജൂലൈ 28 ലോക പ്രകൃതി സംരക്ഷണ ദിനം. ഭൂമിയിൽ ജീവന്റെ തുടിപ്പുകൾ നിലനിർത്തുവാൻ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ്. ചൂട് കൂടുന്ന കാലാവസ്ഥയും വറ്റിവരേണ്ട പുഴകളും നമ്മളോട് ഒന്നേ പറയുന്നുള്ളൂ, ഇനിയെങ്കിലും നമുക്ക് കരുതലോടെ നീങ്ങാം. പച്ചപ്പുകൾ വെട്ടിക്കളയുന്നതിന് പകരം ചുറ്റും കുറച്ചു മരങ്ങൾ നട്ടുപിടിപ്പിക്കാം. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കാം. വരും തലമുറയ്ക്കായി ഈ ഭൂമിയെ ബാക്കി വെക്കാം. പ്രകൃതിയോട് ചേർന്ന് നിൽക്കൂ, സന്തോഷത്തോടെ ജീവിക്കൂ.

0: സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: ഹൈപ്പറൈറ്റിസ്. വിഷവസ്തുക്കളെ ഫിൽട്ടർ ചെയ്യുന്നതിനും പോഷകങ്ങൾ സംരക്ഷിക്കുന്നതിനും മൊത്തത്തിലുള്ള ആരോഗ്യം നിലനിർത്തുന്നതിനും കരൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഒരു വൈറൽ അണുബാധ ഈ ഒരു അവയവത്തിന് വീക്കമുണ്ടാക്കുമ്പോൾ അത് ഒരു അനാവശ്യ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും മുഴുവൻ ശരീരത്തിലും സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നു. കരളിനെ നേരിട്ട് ലക്ഷ്യമിടുന്ന ചില വൈറസുകൾ മൂലമുണ്ടാകുന്ന കരൾ വീക്കത്തെയാണ് ഹൈപ്പറൈറ്റിസ് എന്ന് വിളിക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ അണുബാധ നേരിയതാകാം, എന്നാൽ മറ്റു ചിലതിൽ ഇത് വർഷങ്ങളോളം നിശബ്ദമായി പുരോഗമിക്കുകയും സ്ഥിരമായ നാശമുണ്ടാക്കുകയും ചെയ്യും. വൈറൽ ഹൈപ്പറൈറ്റിസിനെ പ്രത്യേകിച്ച് ആശങ്കാജനകമാക്കുന്നത് കരളിനെ സാരമായി ബാധിക്കുന്നത് വരെ പല രോഗബാധിതരിലും ലക്ഷണങ്ങൾ കാണപ്പെടുന്നില്ല എന്നതാണ്. ഈ നിശബ്ദമായ പുരോഗതി പലപ്പോഴും രോഗനിർണയം വൈകിപ്പിക്കുകയും സങ്കീർണതകൾക്കുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വൈറൽ ഹൈപ്പറൈറ്റിസിനെ 5 പ്രധാന തരങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. ഹൈപ്പറൈറ്റിസ് എ, ബി, സി, ഡി, ഇ എന്നിങ്ങനെ ഓരോ തരത്തിനും വ്യത്യസ്ത വൈറസ് കാരണമാകുന്നു. അവയ്ക്ക് അതിന്റേതായ രീതിയിൽ പടരുവാനും കരളിനെ ബാധിക്കുവാനും കാലക്രമേണ പുരോഗമിക്കുവാനും കഴിയും. ഇതിൽ ഹൈപ്പറൈറ്റിസ് ബി, സി എന്നിവ വർഷങ്ങളോളം യാതൊരു ലക്ഷണങ്ങളും പ്രകടമാക്കാതെ ശരീരത്തിൽ നിലനിൽക്കും. രോഗിക്ക് യാതൊരു അസ്വസ്ഥതകളും അനുഭവപ്പെടാതെ തന്നെ വൈറസ് കരളിനെ നിശബ്ദമായി നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. ക്ഷീണം, മഞ്ഞപ്പിത്തം, വയറു വീക്കം, കരളിന്റെ പ്രവർത്തന തകരാർ മൂലമുള്ള ലക്ഷണങ്ങൾ എന്നിവ പ്രത്യക്ഷപ്പെടുമ്പോഴേക്കും കരളിന് ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാകാം. ചിലരിൽ ഇത് കരൾ ചുരുങ്ങുന്ന സിറോസിസിലേക്കോ കരൾ ക്യാൻസറിലേക്കോ വരെ നയിക്കാം. അതുകൊണ്ട് തന്നെ ലക്ഷണങ്ങൾ കാണുന്നത് വരെ കാത്തിരിക്കരുത്. ലളിതമായ ഒരു രക്തപരിശോധനയിലൂടെ ഹൈപ്പറൈറ്റിസ് ബി, സി എന്നിവ വളരെ നേരത്തെ തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇനി നമുക്ക് ഈ 5 വൈറസുകളുടെയും 5 വ്യത്യസ്ത അപകട സാധ്യതകളെ കുറിച്ച് സംസാരിക്കാം 3 പാട്ടുകൾക്ക് ശേഷം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ആണ്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയും.
1: നിങ്ങളുടെ മനസ്സിലിണങ്ങിയ ശബ്ദം എന്റെ റേഡിയോ 91.2.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: You're listening Enter Radio 91.2.
1: വീണ്ടും തിരികെ എത്താം. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഹൈപ്പറൈറ്റിസിനെ കുറിച്ചിട്ടാണ്. ഹൈപ്പറൈറ്റിസിന്റെ 5 വൈറസുകളുടെ 5 വ്യത്യസ്ത അപകട സാധ്യതകളെ കുറിച്ച് ഇനി നോക്കാം. ഹൈപ്പറൈറ്റിസ് എ, ഇ എന്നിവ പ്രധാനമായും മലിനമായ ഭക്ഷണത്തിലൂടെയും കുടിവെള്ളത്തിലൂടെയുമാണ് പകരുന്നത്. സാധാരണയായി ഇവ താൽക്കാലിക രോഗബാധയാണെങ്കിലും ഗർഭിണികളിൽ ഹൈപ്പറൈറ്റിസ് ഇ ഗുരുതരമായ സങ്കീർണതകൾക്ക് കാരണമാകാം. ഹൈപ്പറൈറ്റിസ് ബി, സി, ഡി എന്നിവ രോഗബാധിതരുടെ രക്തത്തിലൂടെയോ ശരീരസ്രവങ്ങളിലൂടെയോ പകരുന്നു. അണുവിമുക്തമായ സൂചികൾ ഉപയോഗിക്കുക, സൂചികളോ റേസറുകളോ പങ്കുവെക്കുക, സുരക്ഷിതമല്ലാത്ത ടാറ്റു, പ്രസവ സമയത്ത് അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് എന്നിവയാണ് രോഗകാരണങ്ങൾ. ഹൈപ്പറൈറ്റിസ് ബിക്ക് ഫലപ്രദമായ വാക്സിൻ ലഭ്യമാണ്. അതേസമയം ഹൈപ്പറൈറ്റിസ് സിക്ക് വാക്സിൻ ഇല്ലെങ്കിലും ആധുനിക മരുന്നുകളുടെ സഹായത്തോടെ 95% രോഗികളിൽ 8 മുതൽ 12 ആഴ്ചയ്ക്കുള്ളിൽ രോഗം പൂർണ്ണമായും ഭേദമാക്കാൻ സഹായിക്കുന്നു. ഹൈപ്പറൈറ്റിസ് ബി ഉള്ളവരിൽ മാത്രമാണ് ഹൈപ്പറൈറ്റിസ് ഡി അണുബാധ ഉണ്ടാകുന്നത്. അതിനാൽ ഹൈപ്പറൈറ്റിസ് ബി വാക്സിനേഷൻ എടുക്കുന്നതിലൂടെ ഹൈപ്പറൈറ്റിസ് ഡിയെയും തടയുന്നു. ലോകത്ത് 35 കോടിയിലധികം ആളുകൾ ഹൈപ്പറൈറ്റിസ് ബി ഇല്ലെങ്കിൽ സി ബാധിച്ച് ജീവിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ. എന്നാൽ ഇവരിൽ ഭൂരിഭാഗം പേർക്കും തങ്ങൾ രോഗബാധിതരാണെന്ന കാര്യം അറിയില്ല. രോഗം തിരിച്ചറിയപ്പെടാത്തതിനാൽ ചികിത്സയും ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അപകട സാധ്യത ഉള്ളവർ നിർബന്ധമായും പരിശോധന നടത്തണം. ഹൈപ്പറൈറ്റിസിനെ പ്രതിരോധിക്കുവാനും നിയന്ത്രിക്കുവാനും ആവശ്യമായ ശാസ്ത്രീയ പരിഹാരങ്ങൾ ഇന്ന് ലഭ്യമാണ്. ലളിതമായ രക്തപരിശോധനയിലൂടെ രോഗം നേരത്തെ കണ്ടെത്താം. ഹൈപ്പറൈറ്റിസ് സി പൂർണ്ണമായും ഭേദമാക്കാൻ കഴിയുന്ന മരുന്നുകൾ ലഭ്യമാണ്. ഹൈപ്പറൈറ്റിസ് ബി നിയന്ത്രിക്കുന്ന ചികിത്സയിലൂടെ സിറോസിസിന്റെയും കരൾ ക്യാൻസറിന്റെയും സാധ്യത ഗണ്യമായി കുറയ്ക്കാം. ഹൈപ്പറൈറ്റിസ് ബി പ്രതിരോധനം ജനനം മുതൽ തന്നെ ആരംഭിക്കണം. ജനിച്ച് ആദ്യ 24 മണിക്കൂറിനുള്ളിൽ നൽകുന്ന വാക്സിനും തുടർന്ന് ശുപാർശ ചെയ്യുന്ന ഡോസുകളും ജീവിതകാലം മുഴുവൻ സംരക്ഷണം നൽകാൻ സഹായിക്കുന്നു. ഇനി നമുക്ക് ഹൈപ്പറൈറ്റിസിനെ അകറ്റാൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ അറിയാം. പക്ഷേ ഒരു ബ്രേക്കിന് ശേഷം

തിരികെ എത്താം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.1 ആണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹൈപ്പറൈറ്റിസിനെ കുറിച്ചിട്ടാണ്. ഇനി നമുക്ക് ഹൈപ്പറൈറ്റിസിനെ അകറ്റാൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ കുറിച്ച് നോക്കാം. ഹൈപ്പറൈറ്റിസ് രോഗത്തെ പറ്റി ബോധവാന്മാരായിരിക്കുക. രോഗം പകരുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കുക. ഹൈപ്പറൈറ്റിസ് ബി വാക്സിൻ സ്വീകരിക്കുക. അപകട സാധ്യതയുള്ളവർ പരിശോധന നടത്തുക. ശുദ്ധജലവും സുരക്ഷിതമായ ഭക്ഷണവും ഉപയോഗിക്കുക. സൂചികളോ റേസറുകളോ പങ്കുവെക്കാതിരിക്കുക. ടാറ്റു പിയേഴ്സിംഗ് ചെയ്യുമ്പോൾ അണുവിമുക്ത ഉപകരണങ്ങളാണെന്ന് ഉറപ്പാക്കുക. രോഗം സ്ഥിരീകരിച്ചാൽ ചികിത്സ വൈകിക്കരുത്. അതോടൊപ്പം തന്നെ ഹൈപ്പറൈറ്റിസ് ബാധിതരെ വിവേചനത്തിനിരയാക്കാതിരിക്കുകയും വേണം. ഹൈപ്പറൈറ്റിസ് ഒരു അണുബാധയാണ്. അതൊരു വ്യക്തിയുടെ സ്വഭാവത്തെയോ ജീവിത രീതിയെ വിലയിരുത്താനുള്ള കാരണമേ അല്ല. സാമൂഹിക അപമാനത്തെ ഭയന്ന് പലരും പരിശോധനയും ചികിത്സയും ഒഴിവാക്കുന്നു. അതിനാൽ രോഗത്തെക്കുറിച്ചുള്ള നിശബ്ദത തകർക്കുന്നതും രോഗവ്യാപനം തടയുന്നത് പോലെ തന്നെ പ്രാധാന്യമാണ്. ഹൈപ്പറൈറ്റിസ് ഇല്ലാതാക്കാൻ വ്യക്തിപരമായ മുൻകരുതലുകൾ മാത്രം മതിയാകില്ല. പരിശോധന, വാക്സിനേഷൻ, ചികിത്സ എന്നിവ എല്ലാവർക്കും ലഭ്യമാകുന്ന തരത്തിൽ ആരോഗ്യ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണം. പ്രത്യേകിച്ച് മാതൃകാ ശിശു ആരോഗ്യ ബാല പരിപാടികളും ഉയർന്ന അപകട സാധ്യതയുള്ള വിഭാഗങ്ങളിലും ഹൈപ്പറൈറ്റിസ് സ്ക്രീനിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കേണ്ടതും അനിവാര്യമാണ്. വൈറൽ ഹൈപ്പറൈറ്റിസിനെ പൊതുജനാരോഗ്യ ഭീഷണിയിൽ നിന്നും ഇല്ലാതാക്കുക എന്നതാണ് ലോകാരോഗ്യ സംഘടനയുടെ ലക്ഷ്യം. അത് സാധ്യമാകണമെങ്കിൽ ശാസ്ത്രീയ പുരോഗതിക്കൊപ്പം തന്നെ ജനകീയ അവബോധവും എളുപ്പത്തിൽ ലഭ്യമാകുന്ന പരിശോധനയും ചികിത്സയും സർക്കാരിന്റെ ശക്തമായ പിന്തുണയും ആവശ്യമാണ്. ഈ ലോക ഹൈപ്പറൈറ്റിസ് ദിനത്തിൽ നമുക്ക് കൈകോർക്കാം. ഹൈപ്പറൈറ്റിസ് തടയാം, ചികിത്സിക്കാം. ഹൈപ്പറൈറ്റിസ് സി പൂർണ്ണമായും ഭേദമാക്കാം. ഒരു വാക്സിൻ, ഒരു രക്തപരിശോധന അല്ലെങ്കിൽ രോഗത്തെക്കുറിച്ചുള്ള ഒരു തുറന്ന സംഭാഷണം പോലും ഒരു ജീവൻ രക്ഷിക്കാൻ വഴിയൊരുക്കും.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: ഹലോ എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക് സ്വാഗതം. നല്ല പാട്ടുകൾക്കൊപ്പം ഒരു കൂട്ടം വിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം ഉള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. ഇന്ന് ജൂലൈ 28 നമ്മളുടെ മലയാളികളിലേക്ക് സ്വന്തം കുഞ്ഞിക്ക നമ്മുടെ പ്രിയപ്പെട്ട ദുൽഖർ സൽമാന്റെ ജന്മദിനമാണിന്ന് കേട്ടോ. ആ ഒരു പടുക്കൂറ്റൻ ഹിറ്റുകളുടെ ഒപ്പമുള്ള സ്റ്റൈലിഷ് ലുക്കുകളും ഒപ്പമുള്ള ആ ഒരു പുഞ്ചിരിയിലൂടെയും ഒക്കെ നമ്മളേക്ക് അമ്പരിപ്പിച്ച നമ്മുടെ സ്വന്തം ഡിക്യുവിന് ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കാണ് കേട്ടോ. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മകനായി സിനിമയിലെത്തി സ്വന്തം പ്രതിഭ കൊണ്ട് മാത്രം സിനിമാലോകത്തിന് മുകളിൽ തന്റേതായിട്ടുള്ള ഒരു ഇടം കണ്ടെത്തിയ ദുൽഖർ. സെക്കൻഡ് ഷോയിൽ തുടങ്ങി ഉസ്താദ് ഹോട്ടൽ, ബാംഗ്ലൂർ ഡേയ്സ്, ചാർലി, കുറുപ്പ് തുടങ്ങി അങ്ങനെ ഒരുപാട് സിനിമകളില് വിരൽ എണ്ണിയാ തീരാത്തത്ര സിനിമകളിലൂടെ നമ്മളെയൊക്കെ ഒരുപാട് അമ്പരിപ്പിച്ച ഒരു നടൻ തന്നെയാണ് നമ്മുടെ സ്വന്തം ഡിക്യു എന്ന് പറയുന്നല്ലേ. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞിക്കയ്ക്ക് റേഡിയോ സ്റ്റേഷന്റെയും പ്രിയപ്പെട്ട നമ്മുടെ കേൾവിക്കാരെയും എല്ലാരെയും പോലെ ഹൃദ്യമായിട്ടുള്ളൊരു ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഡിക്യുവിന്റെ സിനിമയിലെ നല്ല രണ്ട് പാട്ടുകൾ കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്തിയാലോ.

0: വൺസ് അഗൈൻ ബാക്ക് ടു ദി റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനം മഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം പ്രിയപ്പെട്ട കൂട്ടുകാരി ഐശ്വര്യാണ് കേട്ടോ. അപ്പോൾ ദേ ഗായ്സ്, നമ്മൾക്കൊപ്പം ഒരാൾ കൂടി ചേർന്നുണ്ട്. നമ്മുടെ ഫസ്റ്റ് കോളർ ആണ്. ആ ഒരു കോളിലേക്ക് പോയാലോ. ഹൈ, ഹലോ, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
1: നമസ്കാരം ഐശ്വര്യ, ഞാൻ ആനന്ദനാണ്, കണ്ണൂർ ജില്ലയിൽ.
0: ആനന്ദ ചേട്ടാ, എന്തൊക്കെയാണ് വിശേഷം?
1: നല്ല വിശേഷം, നല്ല കുറച്ചു നല്ല കിടക്കൻ മാസത്തിന്റെ മഴ ഇങ്ങനെ കനത്ത് പെയ്യുന്നുണ്ട്.
0: കനത്ത് പെയ്യുന്നുണ്ടോ മഴ? നന്നായിട്ട് കൊള്ളാലോ. നമുക്കിവിടെ അത്രയും മഴയില്ലായിരുന്നു
1: കേട്ടോ.
0: ഇല്ലായിരുന്നു. കുറുക്കന്റെയും കോഴിയുടെയും കല്യാണമായിരുന്നു തോന്നുന്നു. ഇന്ന് വെയിലും അതിനോടൊപ്പം തന്നെ ചെറിയ ചെറിയ മഴ, അങ്ങനെയായിരുന്നു. അതാ ഞാൻ പറഞ്ഞ, ഇന്ന് കുറുക്കന്റെയും കോഴിയുടെയും കല്യാണമായിരുന്നു എന്ന് പറഞ്ഞത്. ആണല്ലേ. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത് ചേട്ടന്? ഓക്കെ, വെച്ച് തരാലോ. ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? ആണല്ലേ. അപ്പൊ എന്തായാലും രണ്ടുപേർക്കും വേണ്ടിട്ട് ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം കേട്ടോ. ഓക്കെ, വളരെ സന്തോഷം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു മെസ്സേജിലേക്കൂടെ പോകാം. ഹായ് എന്റെ റേഡിയോ, ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി ത്രിമൂർത്തിസ് ആണ്. ഏറെ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു പാട്ട് ചോദിക്കുന്നു. ഒടിയൻ എന്ന ചിത്രത്തിലെ മാനം തുടുക്കണ് നേരം വിളിക്കണ എന്ന മനോഹരമായ ഗാനം ഞങ്ങളുടെ സൗഹൃദവാണിയിലെ എല്ലാ അംഗങ്ങൾക്കും, എന്റെ റേഡിയോയിലെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും, പിന്നെ സുഹൃത്തുക്കൾക്കും, എന്റെ റേഡിയോയിലെ എല്ലാ അണിയറ പ്രവർത്തകർക്കും വേണ്ടി ഈ ഒരു പാട്ട് സ്നേഹപൂർവ്വം സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മെസ്സേജ് അയച്ചിട്ടുള്ളത് സൗഹൃദവാണിക്ക് വേണ്ടിട്ട് കാഞ്ഞിരപ്പള്ളി ത്രിമൂർത്തിസ് ആണ് കേട്ടോ. നല്ലൊരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങിയതാ കേട്ടോ. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് കേട്ടോ.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

0: യെസ് ഗൈസ്, വൺസ് അഗൈൻ ബാക്ക് ടു ദി റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹൂം ഗാനം അഞ്ചരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളെല്ലാം കേട്ടുകൊണ്ടിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്ക് വേണ്ടിയിട്ട് വേഗം വേഗം തന്നെ വിളിക്കാവുന്നതാണ് കേട്ടോ. 9544700912 എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. അപ്പോൾ നമുക്കിന്ന് നേരെ മറ്റൊരു മെസ്സേജിലേക്ക് പോയാലോ. ഹായ്, ഗുഡ് ഈവനിങ്, ഞാൻ ഷീബ കുമരകം. വർണ്ണപകിട്ട് എന്ന ചിത്രത്തിലെ വെള്ളിനില തുള്ളി എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അൻസാർ കരുനാഗപ്പള്ളിക്കാണ് ഡെഡിക്കേഷൻ എന്നും പറഞ്ഞിട്ടുണ്ട്. സൗഹൃദവാണി ഗ്രൂപ്പിലെ എല്ലാവർക്കും വേണ്ടിയിട്ടും പാട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഏതായാലും നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. അതിനോടൊപ്പം തന്നെ മറ്റൊരു കോൾ കൂടി വരുന്നുണ്ട്. അറുക്കോളിലേക്ക് നേരെ അങ്ങ് പോകാം. ഹലോ, ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? അതേല്ലോ, ഐശ്വര്യക്കെട്ടിയാണ്. ഇത് ആരാണ് സംസാരിക്കുന്നത്? ആ, അജിത ചേച്ചി, കഴിഞ്ഞ ദിവസം നമ്മള് വെള്ളിയാഴ്ച അല്ലേ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലേ,
1: ആണോ?
0: യെസ്, നല്ല ഓർമ്മയുണ്ട് കേട്ടോ.
1: എനിക്ക് ഇതാവൊരു ധിക്കാരിയിലെ എന്റെ ജന്മം നീ എടുക്കുന്നുള്ള പാട്ടുണ്ട്.
0: ഓക്കെ, ഈ ഒരു പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: എന്റെ ഹസ്ബൻഡിന് വേണ്ടി.
0: ഹസ്ബൻഡിന്റെ പേര് പറഞ്ഞോളൂ.
1: പ്രസാദ്.
0: ഓക്കെ, അപ്പൊ പ്രസാദ് ചേട്ടന് വേണ്ടി നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു പാട്ട് കേൾക്കാം കേട്ടോ. സന്തോഷമായോ?
1: ഓക്കെ,
0: ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് നമുക്ക് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: വൺസ് അഗൈൻ ബാക്ക് ടു ദ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനം മഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യാണ് കേട്ടോ. അപ്പോൾ ദേ ഗൈസ്, നമ്മൾക്ക് മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. ഹലോ ഗാനമഞ്ജരി, വാഹിനി ഹോണ്ടയിലെ സ്റ്റാഫുമാരാണ് ഞാൻ. റോബിൻ എന്നാണ് എന്റെ പേര്. എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഹോണ്ടയിൽ വർക്ക് ചെയ്യുന്ന കിച്ചു, വിനോദ്, റിയാസ്, പ്രജിൻ, സുബിൻ, കുമാർ, പ്രണവ്, ഗിരീഷ്, അജയ്, അനൂപ് സാർ, വിജയൻ സാർ, കണ്ണൻ, മിഥുൻ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, പിന്നെ നിങ്ങൾക്കും വേണ്ടിയിട്ട് വെൽവെറ്റ വെൽവെറ്റ സോങ് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ റോബിന്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും, അങ്ങനെ ഒരാളെ പോലും വിട്ടിട്ടില്ല, എല്ലാവരും പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. കൂടാതെ തന്നെ നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് വെൽവെറ്റ സോങ്ങും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. അതിനോടൊപ്പം തന്നെ മറ്റൊരാൾക്കൂടി ചേരുന്നുണ്ട്, ആ ഒരു കോളിലേക്കൂടെ പോകാം. ഹലോ, ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ, ആരാണ് സംസാരിക്കുന്നത്? ഹലോ സുനിൽ ചേട്ടാ, എന്തൊക്കെയാണ് വിശേഷം? ജോലിയൊക്കെ കഴിഞ്ഞു വന്നതാണല്ലേ. ഓക്കെ, അപ്പൊ ഇന്ന് ചേട്ടൻ ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? ഓക്കെ, അതിനു മുമ്പ് മോന്റെ പേരും കൂടി
1: പറഞ്ഞോളൂ.
0: അഭിനവ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അഭിനവിന് വേണ്ടിട്ട് ഈ ഒരു പാട്ട്, മണിച്ചേട്ടന്റെ പാട്ട് കേൾക്കാട്ടോ. ഓക്കെ ചേട്ടാ, ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് വരുമ്പോഴേക്കും നിങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്കായിട്ട് വിളിക്കൂ കേട്ടോ. 9544700912 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്, മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ.
2: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
1: ഓണം വന്നോ, ഇനി രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
2: യെസ്, വൺസ് അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജ ഐശ്വര്യാണ് കേട്ടോ. അപ്പോൾ ദേ ഗായസ്, ഇനി നമുക്ക് നേരെ രണ്ട് മെസ്സേജിലേക്ക് അങ്ങ് പോയാലോ. ഹായ് ഗാനമഞ്ജരി, കുറുമ്പക്കാവിലമ്മ കുടപ്പുറത്തേറി വന്നമ്മ എന്ന് ഗാനം വെച്ച് തരണേന്ന് പറഞ്ഞിട്ടുണ്ട്. ചോദിച്ചിട്ടുള്ളത് മണികണ്ഠൻ ചേട്ടനാണ് കേട്ടോ. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജിലേക്കൂടെ പോകാം. ഹായ് ഐശ്വര്യ ചേച്ചി, മണപ്പള്ളിയിൽ നിന്ന് മാളുവാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് വാഗമരത്തിൻ ചില്ലയിൽ എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ രണ്ടു പാട്ടുകളും കേട്ടിട്ട് നമുക്ക് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

0: സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
1: ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
2: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ചരിയിലേക്ക്.

0: യെസ്, അങ്ങനെ നമ്മൾ വീണ്ടും മടങ്ങിയെത്തുകയാണ് പ്രിയ ശ്രോതാക്കളെ. കുറച്ചു മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജൂലൈ 28 ഹൈപ്പറൈറ്റിസ് ദിനമാണ് ആചരിക്കുന്നതെന്ന്. ഹൈപ്പറൈറ്റിസ് ദിനമല്ല കേട്ടോ, ഹെപ്പറ്റൈറ്റിസ് ദിനമാണ് ആചരിക്കുന്നത്. നമ്മളുടെ ഭാഗത്തുനിന്നുണ്ടായ ആ ഒരു പിഴവിന് ക്ഷമ ചോദിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു കോളിലേക്ക് പോകാം കേട്ടോ. ഹലോ, ഗുഡ് ഈവനിംഗ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? ഓക്കെ സൈസേട്ടാ, എന്തൊക്കെയാണ് വിശേഷം?
1: നല്ല വിശേഷം.
0: ആണോ, നീ ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? ഓക്കെ, നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാൻ ചേട്ടാ. ഇനി നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് കൂടെ പോകാം. ഹായ് ഐശ്വര്യ, ഇന്ന് എനിക്ക് ABCD എന്ന സിനിമയിലെ ജോണി മോണി ജോണി എന്ന പാട്ട് വെച്ച് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മെസ്സേജ് അയച്ചിട്ടുള്ളത് പാവമ്പേടിൽ നിന്നും സൽമാനാണ്. ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് നമുക്ക് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

0: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ വിറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
5: യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ വീണ്ടും മടങ്ങി എത്തിയിരിക്കുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് കേട്ടോ. അപ്പോൾ ഇതേ ഇപ്പോൾ നമ്മൾ അവസാനമായി കേട്ടിട്ട് വന്ന പാട്ട് 2013 പുറത്തിറങ്ങിയ ABCD എന്ന സിനിമയിൽ നമ്മുടെ ദുൽഖർ സൽമാനും അന്ന കാതറീനെ ഒക്കെ ചേർത്ത് അഭിനയിച്ച നല്ലൊരു പാട്ടായിരുന്നു അല്ലേ. ഇനി നമുക്ക് നേരെ മറ്റൊരു മെസ്സേജിലേക്ക് പോകാം, മറ്റൊരു പാട്ടുകളിലേക്ക് പോകാം അല്ലേ. ദാസേട്ടനും സുജാത ചേച്ചിയും കൂടി പാടിയ ആകാശ മേഘജാലകം എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളത് ഷിയാസ് ആണ് കായംകുളത്ത് നിന്ന് കേട്ടോ. ഗോവ എന്ന മൂവിയിലെ മറ്റൊരു മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത് ഷിയാസ്. ഷിയാസിന്റെ ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജിലേക്കൂടെ പോയാലോ. ഹായ് മോളെ, എനിക്ക് രതി നിർവേദം എന്ന സിനിമയിലെ ചെമ്പകപ്പൂ എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മെസ്സേജ് അയച്ചിട്ടുള്ളത് ഓച്ചിറയിൽ നിന്നും ശശിധരൻ പിള്ളചേട്ടനാണ്. നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാലോ. ഇതുപോലെ തന്നെ നിങ്ങളുടെയും പ്രിയമുള്ള പാട്ടുകളും നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് പാട്ടുകളും ഒക്കെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. 9544700912 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്, മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ. അപ്പൊ എങ്ങനെയാണ്, ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം അല്ലേ.

0: ഗൈസ് വൺസ് അഗൈൻ ബാക്ക് ടു ദി റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹൂ ഗാനം മഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം പ്രിയപ്പെട്ട കൂട്ടുകാരി, നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ മറ്റൊരു മെസ്സേജിലേക്ക് അങ്ങ് പോയാലോ. നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത് ഗൗരിയാണ് കേട്ടോ. ഹായ്, എനിക്ക് നീയും ഞാനും അൻപേ എന്ന സോങ് തമിഴ് സോങ് വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇമൈകൾ നൊടിനാൾ എന്ന സിനിമയിൽ നമ്മുടെ നയൻതാരയും വിജയ് സേതുപതിയും ചേർന്ന് അഭിനയിച്ച നല്ലൊരു പാട്ട് തന്നെയാണ് കേട്ടോ. ഈ ഒരു പാട്ടിനോടൊപ്പം തന്നെ മറ്റൊരാൾ കൂടി ചേരുന്നുണ്ട്. ആ ഒരു കോളിലേക്ക് പോയാലോ. ഹലോ, ഗുഡ് ഈവനിംഗ്, പറഞ്ഞോളൂ, ഇത് ആരാണ് സംസാരിക്കുന്നത്? ഇത് ചേച്ചി, എന്തൊക്കെയാണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ചായയൊക്കെ കുടിച്ചോ? നമ്മുടെ റേഡിയോയിലേക്ക് ആണല്ലേ. അപ്പൊ നമ്മള് നേരത്തെ റേഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളായിരുന്നു അല്ലേ? അപ്പൊ ഇനി സമയം കിട്ടുമ്പോഴേക്കും നമ്മള് ഓൺലൈൻ ആയിട്ട് കേൾക്കാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ, പരിമോളിന്റെ പേര് പറഞ്ഞോളൂ. അൻവിത. ഓക്കെ, അൻവിതയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷസ് എന്റെയും എന്റെ റേഡിയോയുടെ വക നേരുകയാണ്. എന്നിട്ട് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? എന്നാലോ, ഏത് പാട്ടാണ് അൻവിത ചേച്ചിക്ക് ഏത് പാട്ടൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഏത് ആളായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം, ഏത് നടനെയായിരിക്കും നടിയായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം, അത് വെച്ചിട്ട് ഇടാലോ. മോഹൻലാലിനെ ഇഷ്ടം. അപ്പൊ നമുക്ക് മോഹൻലാലിന്റെ നല്ലൊരു കിടുകാച്ച് പാട്ട് തന്നെ വെച്ചു തരാം കേട്ടോ. പറയാലോ. അപ്പോ സമയം കിട്ടുമ്പോഴേക്കും നമ്മളെ ഒന്ന് വിളിക്കുക കേട്ടോ. ഓക്കെ, ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് നമുക്ക് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.
1: Are you okay, Vivi?

0: ആരോഗ്യരംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും ഇന്റർവെൻഷനൽ കാർഡിയോളജി 24/7 കാഷ്വാലിറ്റി എമർജൻസി മെഡിസിൻ പൾമനോളജി ENT ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും RCPM ഹോസ്പിറ്റൽ ഓച്ചിറ കോൺടാക്ട് 6238074391
1: രശ്മി ത്രില്ലോണം രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് സ്മാർട്ട് ഫോണുകൾ ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ ഓഫറുകൾ മാത്രമല്ല 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം രശ്മി ഹാപ്പി ഹോംസ് കറ്റാനം ഹരിപ്പാട് ക്ലാപ്പന കരുനാഗപ്പള്ളി പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും
3: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ചെങ്ങന്നൂർ
4: ഒരു നാടിന്റെ പാട്ടുപെട്ടി ഇഷ്ടംപോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: വീണ്ടും മടങ്ങിയെത്തിയിരിക്കുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് കേട്ടോ. നമ്മൾക്കൊപ്പം ഒരു കോൾ കൂടിയുണ്ട്, ആ ഒരു കോളിലേക്ക് പോകാം. ഹലോ, ഗുഡ് ഈവനിംഗ് പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? ഷാജിക്ക പറഞ്ഞ. അതെ, അശ്വതി. അശ്വതി ആണോ? ആണോ ആണോ പറ അശ്വതി അല്ല ഐശ്വര്യ. ഓക്കെ, സാരില്ല.
1: നമുക്ക്
0: മാണിക്കച്ചൻ വഴുക്ക സമർപ്പിക്കുന്നു അല്ലേ? ഓക്കെ, ഡൺ, സെറ്റ്, ഇപ്പൊ തന്നെ വെച്ചേരാ കേട്ടോ. ഓക്കെ, യെസ്. അങ്ങനെ നമുക്ക് മറ്റൊരു മെസ്സേജിലേക്കൂടെ പോകാം. മെസ്സേജ് അയച്ചിട്ടുള്ളത്, ഹലോ ഗാനമഞ്ജരി, കുറ്റിപ്പുറത്തു നിന്നും ആശയാണ്. ഇന്ന് എനിക്ക് പുലർമഞ്ഞു പോൽ എന്ന ആൽബം സോങ് വെച്ച് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് പാട്ട് ചോദിക്കുന്നത്. ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് നമുക്ക് വീണ്ടും മടങ്ങിയെത്താം.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-7998-87. മറ്റൊരു നമ്പർ 9846-7668-44. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേയുള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.
2: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.
3: യെസ്, അങ്ങനെ നമ്മൾ വീണ്ടും മടങ്ങി എത്തിയിരിക്കുകയാണ് പ്രിയ ശ്രോതാക്കളെ. അപ്പോൾ സമയം ഒന്ന് നോക്കിക്കേ, കൃത്യം 6 മണിയായിരിക്കുകയാണല്ലേ. അപ്പോൾ നമുക്ക് ടാറ്റാ ബൈ ബൈ സി യു പറയാനുള്ള നേരമായിരിക്കുകയാണ്. ഇന്നത്തെ ഗാനമഞ്ജരിയോട് അവസാനിക്കുകയാണ്. ഇത്രയും നേരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ വെച്ച് തന്നുകൊണ്ട് ഒപ്പമുണ്ടായിരുന്നത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യാണ് കേട്ടോ. അപ്പോൾ വീണ്ടും തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ഉപ്പയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനം.
2: പ്രധാന വാർത്തകൾ. പരീക്ഷാ ക്രമക്കേടുകളിൽ കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. കർശന നടപടികൾ ഉറപ്പുവരുത്തുന്നതിന് എല്ലാ സംസ്ഥാനങ്ങളും ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കും. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിലെ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണക്കാലത്ത് സംസ്ഥാനത്ത് മയക്കുമരുന്നിനും അനധികൃത മദ്യവ്യാപാരത്തിനുമെതിരെ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് ശക്തമാക്കുമെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിലെ കാത്തിരിപ്പ് കുറയ്ക്കുന്നതിന് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഗതാഗത കമ്മീഷണർ. കേരളത്തിൽ ശനിയാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 10 മെഡലുകളോടെ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. പരീക്ഷാ ക്രമക്കേടുകളിൽ കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും നൽകാൻ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. 2024 നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ബില്ലിൽ കുറ്റക്കാരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടാനും വ്യവസ്ഥയുണ്ട്. കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിനായി എല്ലാ സംസ്ഥാനങ്ങളും പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്നും ബില്ലിൽ പറയുന്നു. പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്ന തീയതി മുതൽ 2 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം. കുറ്റപത്രം സമർപ്പിച്ച് 3 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കണമെന്നും ബില്ലിൽ വ്യക്തമാക്കുന്നു. ഇന്ത്യൻ യുവതയുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് നിയമത്തിലൂടെ വ്യക്തമാകുന്നതെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് പറഞ്ഞു.
3: For the first time in 2024, this bill was brought in to give more credibility and transparency to examination in whatever form, to reassure the students that their future is safe. This amendment is being brought in to make the law more stringent, and to ensure speedy justice, so that the credibility of all these exams gets enhanced and gets reinstated.
2: വിദ്യാഭ്യാസ മേഖലയിൽ യഥാർത്ഥ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ഭരണകൂടം ആഗ്രഹിക്കുന്നില്ലെന്ന് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച കോൺഗ്രസ് എംപി ഗൌരവ് ഗൊഗോയ് ആരോപിച്ചു. സമാജ്വാദി, ഡിഎംകെ തുടങ്ങി വിവിധ പ്രതിപക്ഷ പാർട്ടികളിലെ അംഗങ്ങളും നീറ്റ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് രംഗത്തുവന്നു. ചർച്ച പുരോഗമിക്കുകയാണ്. അതേസമയം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭാ നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. 2 മണിവരെ നിർത്തിവച്ച സഭ പിന്നീട് ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ചു. ദേശീയപാത നിർമ്മാണത്തെ അടക്കം ഇത് ബാധിക്കുന്നതായി കത്തിൽ പറയുന്നു. ഈ മാസം 9-നാണ് തമിഴ്നാട് സർക്കാർ ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. തിരുനെൽവേലി, തെങ്കാശി, കന്യാകുമാരി ജില്ലകളിൽ നിന്നുമുള്ള നിർമ്മാണ സാമഗ്രികളുടെ വരവിനെ ഇത് സാരമായി ബാധിച്ചിട്ടുണ്ട്. ജന്തർമന്ദർ വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ചാർജ് ചെയ്ത എല്ലാ കേസുകളും നിരുപാധികം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 5000-ത്തോളം പേർക്കെതിരെ കേരള പോലീസ് കേസെടുത്തതായാണ് വിവരങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കത്ത് പരിശോധിച്ച ശേഷം തുടർ നടപടികൾക്കായി ആഭ്യന്തരവകുപ്പിന് കൈമാറിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാൻ നിലവിലുള്ള കാത്തിരിപ്പ് കുറയ്ക്കുന്നതിനും ലേണേഴ്സ് ലൈസൻസ് പരീക്ഷകളുടെ സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനുമായി ഗതാഗത കമ്മീഷണർ പുതിയ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റിന് പ്രതിദിനം 50 സ്ലോട്ട്, ലേണേഴ്സ് പരീക്ഷയിൽ മുഖം തിരിച്ചറിയൽ സംവിധാനം നടപ്പാക്കൽ തുടങ്ങിയവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: അടുത്ത 3 മാസത്തേക്ക് എല്ലാ RTO സബ് RTO ഓഫീസുകളിലും ആഴ്ചയിൽ 5 പ്രവൃത്തി ദിവസങ്ങളിലും ഡ്രൈവിംഗ് ടെസ്റ്റും ലേണേഴ്സ് ലൈസൻസ് പരീക്ഷയും നിർബന്ധമായും നടത്തണമെന്നാണ് പ്രധാന നിർദ്ദേശം. 50 ഡ്രൈവിംഗ് ടെസ്റ്റ് സ്ലോട്ടുകളിൽ 28 സ്ലോട്ട് പുതിയ അപേക്ഷകർക്കും 20 സ്ലോട്ട് വീണ്ടും പരീക്ഷ എഴുതുന്നവർക്കും 2 സ്ലോട്ട് വിദേശത്തോ ഇതര സംസ്ഥാനങ്ങളിലോ ജോലി പഠന ആവശ്യങ്ങൾക്കായി പോകുന്നതിന് അടിയന്തരമായി ലൈസൻസ് ആവശ്യമുള്ളവർക്കും സംവരണം ചെയ്യണം. ഒരു ദിവസം ലഭ്യമായ മോട്ടോർ വാഹന ഇൻസ്പെക്ടർമാരുടെ എണ്ണത്തിനനുസരിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ് ബാച്ചുകൾ ക്രമീകരിക്കണം.
2: ഓണാഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് മയക്കുമരുന്നിനും അനധികൃത മദ്യവ്യാപാരത്തിനുമെതിരായ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് കൂടുതൽ ശക്തമാക്കുമെന്ന് എക്സൈസ് മന്ത്രി M. Liju. എക്സൈസ് സേനയെ ഭാവിയിലെ വെല്ലുവിളികൾ നേരിടാൻ പ്രാപ്തമാക്കുന്ന വിധത്തിൽ പ്രവർത്തന പദ്ധതികൾ നടപ്പാക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. എക്സൈസ് ആസ്ഥാനത്ത് നടന്ന ഉന്നതതല യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. റേഷൻ വാതിൽപ്പടി വിതരണ ട്രാൻസ്പോർട്ടിംഗ് കരാറുകാർക്ക് നൽകാനുള്ള തുകയുടെ വിഹിതം ഓണത്തിന് മുൻപ് നൽകാൻ നടപടി സ്വീകരിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. കരാറുകാരുടെ എല്ലാ ആവശ്യങ്ങളും സമയബന്ധിതമായി പരിഹരിക്കുമെന്നും ട്രാൻസ്പോർട്ടിംഗ് കരാറുകാരുടെ പ്രതിനിധികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മന്ത്രി അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് 1 മുതൽ നടത്താനിരുന്ന സമരത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് കരാറുകാർ അറിയിച്ചു. ഓണക്കാലത്ത് സംസ്ഥാനത്ത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില സ്ഥിരത ഉറപ്പാക്കുന്നതിനും കർഷകർക്ക് ന്യായവില ലഭ്യമാക്കുന്നതിനുമായി 20 കോടിയുടെ പദ്ധതിക്ക് ഭരണാനുമതി നൽകിയതായി കൃഷിമന്ത്രി T. Siddiq. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പാക്കുകയും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ന്യായമായ നിരക്കിൽ ലഭ്യമാക്കുകയുമാണ് ഇതിന്റെ ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: സൈബർ സാമ്പത്തിക തട്ടിപ്പുകൾ ഫലപ്രദമായി തടയുന്നതിനും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനുമായി ബാങ്കുകളുമായി ചേർന്ന് സംയുക്ത കർമ്മ പരിപാടി നടപ്പാക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ. സൈബർ കുറ്റകൃത്യങ്ങൾ പ്രതിരോധിക്കാനായി സംസ്ഥാന പോലീസിന്റെ സൈബർ വിഭാഗവും ബാങ്ക് പ്രതിനിധികളും പങ്കെടുത്ത ഏകോപന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൈബർ കുറ്റകൃത്യങ്ങളിൽ നടപടികൾക്കായി പോലീസിന്റെയും ബാങ്ക് പ്രതിനിധികളുടെയും ജോയിന്റ് സൈബർ കമ്മിറ്റിക്ക് രൂപം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് രാത്രി വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ സാധ്യതയെന്ന് KSEB. ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗം ഉണ്ടാകുന്ന സമയങ്ങളിലാകും നിയന്ത്രണം. ഇന്നലെ വൈദ്യുതി നിയന്ത്രണം വേണ്ടി വന്നില്ലെന്നും KSEB അറിയിച്ചു. കോഴിക്കോട് വടകര ലഹരിക്കേസിൽ 1 അധ്യാപിക കൂടി അറസ്റ്റിൽ. പേരാമ്പ്ര BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ നീഷ്മയാണ് പിടിയിലായത്. കീർത്തന, കാവ്യ എന്നീ അധ്യാപികമാരും കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. MDMA ഇടപാടുകളിൽ കണ്ണികളായി പ്രവർത്തിക്കുന്ന ഇവർ വഴി വൻ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായി പോലീസ് അറിയിച്ചു. ഇടുക്കി ദേവികുളത്തെ തേയിലത്തോട്ടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന കൊളുന്തുകൾ ഇനി എളുപ്പത്തിൽ ഫാക്ടറിയിലെത്തിക്കാൻ ഡ്രോണുകൾ പറന്നുയരും. ഹാരിസൺ മലയാളം ലിമിറ്റഡിന്റെ ലോക്ക് ഹാർട്ട് എസ്റ്റേറ്റിലാണ് രാജ്യത്ത് ആദ്യമായി തേയില ശേഖരണത്തിന് ഡ്രോണുകൾ ഉപയോഗിച്ചു തുടങ്ങിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
6: തേയിലത്തോട്ടങ്ങളിൽ നിന്ന് നുള്ളിയെടുക്കുന്ന കൊളുന്ത് ചുമന്ന് താഴെയെത്തിച്ച് ട്രാക്ടറുകളിൽ കയറ്റിയാണ് നിലവിൽ ഫാക്ടറികളിൽ സംസ്കരണത്തിന് എത്തിച്ചിരുന്നത്. വലിയ ചെലവും കഠിനാധ്വാനവും സമയവും ആവശ്യമായിരുന്ന ഈ രീതിക്കാണ് ഡ്രോൺ വന്നതോടെ മാറ്റം വരിക. ആദ്യഘട്ടത്തിൽ 10 കിലോഗ്രാം തൂക്കമുള്ള കൊളുന്ത് ചാക്കുകളാണ് ഡ്രോൺ വഴി വിജയകരമായി ഫാക്ടറിയിൽ എത്തിച്ചത്. വരും ദിവസങ്ങളിൽ 50 കിലോഗ്രാം വരെ വഹിക്കാൻ ശേഷിയുള്ള ഡ്രോണുകളും പരീക്ഷിക്കുമെന്ന് എസ്റ്റേറ്റ് അധികൃതർ അറിയിച്ചു.
2: ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശ് പാലേരിയുടെ സംസ്കാരം നാളെ കോഴിക്കോട് നാദാപുരത്തെ വീട്ടുവളപ്പിൽ നടക്കും. 3 പതിറ്റാണ്ടിലേറെ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ചെയർമാനായ അദ്ദേഹം ഊരാളുങ്കലിനെ ഏഷ്യയിലെ ഏറ്റവും വലിയ സഹകരണ തൊഴിലാളി സൊസൈറ്റിയായി വളർത്തിയെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. രോഗബാധിതനായി ചികിത്സയിലിരിക്കെ കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. കേരളത്തിൽ ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ മുതൽ എറണാകുളം വരെയും തൃശൂർ മുതൽ കാസർഗോഡ് വരെയും ഉള്ള 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. 7 ജില്ലകളിൽ നാളെയും 8 ജില്ലകളിൽ മറ്റന്നാളും മഞ്ഞ ജാഗ്രതയാണ്. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 10 മെഡലുകൾ നേടി ഇന്ത്യ. പുരുഷന്മാരുടെ പാരാ സ്വിമ്മിംഗ് 50 മീറ്റർ ഫ്രീ സ്റ്റൈലിൽ ഇന്ത്യയുടെ ഭവാനി കാർത്തിക്കും ഇമാം അലിയും ഫൈനലിലേക്ക് യോഗ്യത നേടി. ഫൈനൽ റൌണ്ട് ഇന്ന് രാത്രി നടക്കും. പുരുഷന്മാരുടെ സ്വിമ്മിംഗ് 100 മീറ്റർ ബാക്ക് സ്ട്രോക്ക് വിഭാഗത്തിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് സെമിഫൈനലിലേക്ക് യോഗ്യത നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷാ ക്രമക്കേടുകളിൽ കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും. പിഴയും വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. കർശന നടപടികൾ ഉറപ്പുവരുത്തുന്നതിന് എല്ലാ സംസ്ഥാനങ്ങളും ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കും. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിലെ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണക്കാലത്ത് സംസ്ഥാനത്ത് മയക്കുമരുന്നിനും അനധികൃത മദ്യവ്യാപാരത്തിനുമെതിരെ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് ശക്തമാക്കുമെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിലെ കാത്തിരിപ്പ് കുറയ്ക്കുന്നതിന് മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഗതാഗത കമ്മീഷണർ. കേരളത്തിൽ ശനിയാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ മഞ്ഞുജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 10 മെഡലുകളോടെ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: തൈ പിറന്നേ കൊടി പറന്നേ ആണ്ടവനെ ആണ്ടി മനസ്സേ ഏ തൈ പിറന്നേ കൊടി പറന്നേ തെരയിഴുക്ക് എന്നാച്ചിമുത്ത് ഏ മത്തളം കൊട്ടേ
1: സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക്.

0: ഹായ് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
1: ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
2: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ്റെ റേഡിയോ 91.2.

0: വെറുതെ ജിമ്മി പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

തിന്നുച്ചൊരു പച്ച കണകിട്ടി ഏഴാക്കി ചിന്തി തോരൊറ്റാലും കെട്ടി

തിന്നുച്ചൊരു പച്ച കണകെട്ടി ഏകാക്കി ചിന്തി തോരൊറ്റാലും കെട്ടി.

0: അസുരമാരെയും മൊട്ടത്തലെ നശിപ്പിച്ചു.
1: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

ഇതു ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു കടിയാൽ

ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിൽ രണ്ടു മൂന്ന് തരം ആളുകളുണ്ട് സേവന മേഖലയിൽ. ഒരു തരം ആളുകൾ വലിയ പ്രഭാഷകരാണ്, പറഞ്ഞു പറഞ്ഞ് കരയിപ്പിക്കും. അവരുടെ വാക്കുകളുടെ മനോഹാരിതയും ആത്മാവുമൊക്കെ കേട്ടാൽ നമുക്ക് തോന്നും അവർ ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ജീവിക്കുന്നതുമെല്ലാം നന്മയ്ക്ക് വേണ്ടിയാണെന്ന്. പക്ഷേ സേവന മേഖലയുടെ ഒരു സ്ഥലങ്ങളിലും അവരെ കാണാറില്ല. അവർ കയ്യിൽ നിന്നൊന്നും മുടക്കും.

0: നടത്താറില്ല. എന്നാൽ പ്രയാസപ്പെടുന്നവന്റെ ഒരു പ്രയാസം മറ്റൊരാളിനോട് പറയാറുമില്ല. കാരണം പറഞ്ഞാൽ അയാൾ ചോദിച്ചാലോ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തുകൂടെയെന്ന്. അപ്പൊ നമ്മുടെ പോക്കറ്റിൽ ഇരിക്കുന്ന കാശ് നഷ്ടപ്പെടൂല്ലേ? അതിനേക്കാൾ അവർക്കിഷ്ടം ഈ പറഞ്ഞതുപോലെ വാക്കുകൾ കൊണ്ട് വല്ലാതെ പ്രയോഗിച്ച് അതിന്റെ ഒരു ആത്മരതി നിർവൃതി എന്നൊക്കെ പറയാവുന്ന ഒരു വികാരം അനുഭവിക്കാനാണ്. രണ്ടാമതായി മറ്റൊരു വിഭാഗം ആളുകളുണ്ട്, കയ്യിൽ നിന്നൊന്നും ഇറക്കിയില്ലെങ്കിലും മറ്റു പല കഥകളും അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും. ഊണ് കൊടുത്തില്ലെങ്കിലും ഊട്ടുപര കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്ന നാടശൈലി ആയിക്കോട്ടെ, അതും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരു ശീലത്തിന്റെയും ചിന്തയുടെയും ഭാഗമാണെന്ന് വിശ്വസിക്കാം. എന്നാൽ മൂന്നാമതൊരു വിഭാഗം ആളുകൾ സ്വന്തം ജീവിതവും സാഹചര്യങ്ങളും നോക്കാതെ നേരം വെളുക്കുമ്പോൾ മുതൽ പാതിരാത്രി വരെ സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യർ. അവരോട് എനിക്ക് വിനീതമായി പറയാനുള്ള ഒരു കാര്യം, ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്, പക്ഷേ അവരവരുടെ പരിമിതികളും മറ്റുത്തരവാദിത്തങ്ങളെ സംബന്ധിച്ചും ഒരു ബോധ്യം ഉണ്ടാകുകയും ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുകയും ചെയ്യേണ്ടത് അയാൾക്കും അയാളുടെ സേവനം ആഗ്രഹിക്കുന്ന മറ്റു മനുഷ്യർക്കും ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ വകതിരിവില്ലാതെ ചിന്തിക്കാതെ സ്വയം ഇല്ലാതായി കളയരുത്, സ്വന്തം അസ്തിത്വം നഷ്ടപ്പെടുത്തി കളയരുത്. ഏത് സേവനങ്ങൾ ചെയ്യുമ്പോഴും ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും പാദം മണ്ണിൽ ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്ന ബലം ചവിട്ടുന്ന ഭാഗത്തിനുണ്ട് എന്ന് നമുക്ക് ബോധ്യമാകുന്ന പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഓർക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നത് വളരെ ഗുണകരമാണ്, ശുഭകരമാണ്. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി. വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: ചെയ്യുന്നതല്ലാതെ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയില്ല നിങ്ങൾക്ക്. തൂത്തെറിഞ്ഞാലും കാറ്റത്ത് വരുന്ന കുപ്പ പോലെ വീണ്ടും വീണ്ടും വരുന്നല്ലോ. ഡോണ്ട് യു ഹാവ് എനി മാനേഴ്സ്?
1: ദേവി എന്താ ഇത്?
0: നീ ചുമ്മാതിരി.
2: ഇപ്പോഴെങ്കിലും അവൾ ആരെന്ന് മനസ്സിലാക്കാൻ വേണ്ടില്ല. പത്ത് പേരുടെ മുന്നിൽ വെച്ചതിന്റെ മുഖത്ത് കഴിപൂച്ചതല്ലേ? ഇനിയും വേണം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.